0: ശുഭദിന ചിന്തകൾ.
1: പലതരം മനുഷ്യരുണ്ട്, പല രീതിയിൽ കാണാറുണ്ട്. ചില മനുഷ്യർ എന്തൊക്കെ സംഭവിച്ചാലും അതിനെ ഒന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നീങ്ങുന്നവരുണ്ട്. മറ്റു ചില മനുഷ്യരാകട്ടെ ബാക്കിയുള്ളവരുടെ കാര്യം മാത്രം നോക്കി നടക്കുന്നവരുണ്ട്. സ്വന്തം കാര്യം നോക്കാൻ അത്തരക്കാർക്ക് സമയമുണ്ടാവില്ല. ഇനി മൂന്നാമതൊരു തരക്കാർ സ്വന്തം കാര്യങ്ങൾ മാത്രമേ നോക്കൂ, മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇനി അവരവർക്കും നാട്ടുകാർക്കും ആർക്കും ഗുണമില്ലാത്ത നാലാമതൊരു വിഭാഗവുമുണ്ട്. ഇതിൽ ഏത് വിഭാഗത്തിലാണ് നാം എന്നുള്ളത് സ്വയം ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. മറ്റൊരാൾക്കും അത് വിലയിരുത്തി പറയാനാകില്ല. ഞാൻ പറയാൻ വന്നത് അതല്ല. ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ പലരും വാശി കയറ്റാറുണ്ട്. പ്രതിരോധിക്കണം, തിരിച്ചടിക്കണം, പകരം വീട്ടണമെന്നൊക്കെ. നമ്മൾ യഥാർത്ഥത്തിൽ ചിലതൊക്കെ വിട്ടുകളയുന്നത് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള നമ്മുടെ തൃഷ്ണയെയാണ് സൂചിപ്പിക്കുന്നത്. അതൊരു നല്ല ഗുണവുമാണ്. ഏതെങ്കിലും ഒരു അയൽപ്പക്കക്കാരൻ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നമ്മുടെ വലിയ വലിയ പരിപാടികളെല്ലാം ഉപേക്ഷിച്ച് അവനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം തട്ടുമുടുത്തങ്ങ് ഇറങ്ങിയാൽ അങ്ങനെ ഇറങ്ങുന്നവനെ മണ്ടനെന്നേ വിളിക്കാനാവും. അർഹിക്കുന്ന പ്രാധാന്യത്തോടെ, അർഹിക്കുന്ന പരിഗണന മാത്രം ഓരോ വിഷയങ്ങൾക്ക് നൽകുക. അങ്ങനെ നൽകുന്നവർ, അവർ നൽകുന്ന സന്ദേശം അവർക്ക് ഇത്തരം ചെറിയ കാര്യങ്ങളിലല്ല മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ ഊർജം അവരുടെ ഉള്ളിൽ തിളയ്ക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അതാരും മറ്റൊരാളിൻ്റെ ദൗർബല്യമായി കാണാതിരിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. കൃത്യമായ നയരൂപീകരണത്തിന്റെയും ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതിവിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ആഭ്യന്തര പി എൻ ജി കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. ന്യൂഡൽഹിയിൽ ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ നയരൂപീകരണത്തിന്റെയും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതിവിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെ 2026 ബാച്ച് ട്രെയിനി ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. കൃത്യതയോടും സത്യസന്ധതയോടും ഒപ്പം യാഥാർത്ഥ്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയോടും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം ട്രെയിനി ഓഫീസർമാരോട് ആഹ്വാനം ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ദ്വിദിന സന്ദർശനത്തിനായി ചെന്നൈയിലെത്തും. നാളെ കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സമ്മേളനത്തിൽ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും മുഖ്യമന്ത്രിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ജപ്പാൻ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ അദ്ദേഹം ഇന്ത്യയിലെ നിക്ഷേപത്തിന് ജാപ്പനീസ് ബിസിനസ് സംരംഭങ്ങളെ ക്ഷണിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി വ്യാപാരം 27.5 ബില്യൺ ഡോളറിലെത്തി. ജപ്പാൻ ഇന്ത്യയുടെ അഞ്ചാമത്തെ വലിയ സ്രോതസ്സായെന്ന് മന്ത്രി പറഞ്ഞു. പൈപ്പ്ലൈൻ വഴി പ്രകൃതിവാതകം വീടുകളിൽ എത്തിക്കുന്ന പി എൻ ജി കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് അടുത്ത മാസം 1 തുടക്കമാകും. കുറഞ്ഞ വിലയ്ക്ക് ശുദ്ധവും സുരക്ഷിതവുമായ പി എൻ ജി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. നിലവിൽ രാജ്യത്ത് 1,74,00,000 ആഭ്യന്തര പി എൻ ജി കണക്ഷനാണ് ഉള്ളത്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ജനകേന്ദ്രീകൃതവും സുസ്ഥിരവും വികസന രാജ്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള ദക്ഷിണ മേഖലയുടെ ആശങ്കകൾക്ക് മുൻഗണന നൽകുക, സഹകരണത്തിനും സുസ്ഥിരതയ്ക്കുമായി പ്രതിരോധശേഷിയും നൂതനാശയങ്ങളും കെട്ടിപ്പടുക്കുന്ന ഒരു കൂട്ടായ്മയായി ബ്രിക്സിനെ പുനർനിർവചിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്ന ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ബ്രിക്സ് യുവജന കൌൺസിൽ യോഗവും ഉച്ചകോടിയും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി യുവനേതാക്കൾ, സംരംഭകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം ചെറിയ തുക അടച്ചാൽ വായ്പ ലഭിക്കുമെന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ മുദ്ര നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും ഇതൊരു പുനർധന സഹായം നൽകുന്ന ഏജൻസിയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഓഗസ്റ്റ് 24 മുതൽ 30 വരെ തലസ്ഥാന നഗരിയിലെ 35 വേദികളിൽ വിപുലമായി സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ആരോഗ്യവകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഔഷധിയിലെയും ഹോങ്കോവിലെയും ജീവനക്കാർക്ക് ബോണസ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഇരു സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായും ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുമായും പ്രത്യേകം നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഔഷധിയിൽ എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻ വർഷത്തേക്കാൾ 2,500 രൂപയും ഹോംകോയിലെ സ്ഥിരം ജീവനക്കാർക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച ബോണസിനേക്കാൾ 6,000 രൂപയുടെയും താൽക്കാലിക ജീവനക്കാർക്ക് 5,000 രൂപയുടെയും വർദ്ധനവാണ് വരുത്തിയതെന്ന് മന്ത്രി അറിയിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ജീവനക്കാരുടെ പെർഫോമൻസ് കം ഇൻസെന്റീവ്സ്, ബോണസ് എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ബിന്ദുകൃഷ്ണയുടെ സാന്നിധ്യത്തിൽ കെപ്കോ മാനേജ്മെന്റ് വിവിധ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ധാരണയായത്. എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻ വർഷത്തേക്കാൾ 600 രൂപയുടെ വർദ്ധനവ് നൽകാനാണ് ധാരണ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
1: ബീച്ചുകൾ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാരം ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാനും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. ലക്ഷദ്വീപ്, മാഹി, കർണാടക, തമിഴ്നാട്ടിലെ കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്.
0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല ഇന്ന് എറണാകുളം മരടിൽ നടത്തും. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്യും. പിഐബി കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനാകും. കോഴിക്കോട് ജില്ലയിലെ ഓണം സ്പെഷ്യൽ അരി ഓണക്കിറ്റ് വിതരണത്തിലെ സാങ്കേതിക തടസ്സം പരിഹരിച്ചെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ജില്ലയിലെ എഫ്സിഐ ഗോഡൌണുകളിൽ അരി സ്റ്റോക്കില്ലാത്തതിനാലാണ് റേഷൻ കടകളിൽ ഓണം സ്പെഷ്യൽ അരി എത്താൻ വൈകിയത്. ഗോഡൌണുകളിൽ പുതിയ സ്റ്റോക്ക് എത്തിയതായും വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. വിലക്കയറ്റം തടയാൻ അരിമില്ലുകളിൽ ഉൾപ്പെടെ സ്പെഷ്യൽ സ്ക്വാഡ് ആരംഭിച്ചിട്ടുണ്ടെന്നും പച്ചക്കറികടകൾ, റീറ്റെയിൽ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലും പരിശോധന ഊർജ്ജിതമാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ജില്ലകളിലെ റേഷൻ കിറ്റ് വിതരണത്തിന്റെ തുടർ അവലോകനം രാവിലെ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അരി വിതരണത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് എച്ച്എസ്എസിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ഗവൺമെന്റ് ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഇത്തവണത്തെ ഓണാഘോഷം മാലിന്യമുക്തവും പരിസ്ഥിതി സൌഹൃദവുമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു. ഇതിനായി 11 നിർദ്ദേശങ്ങൾ ജില്ലാ ശുചിത്വ മിഷൻ മുന്നോട്ട് വച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: നിലവിലുള്ള നിർദ്ദേശങ്ങളും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഉത്തരവുകളും കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കണം ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടതെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ബയോ പേപ്പർ കപ്പ് ഉൾപ്പെടെയുള്ള ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കണം. ആവശ്യത്തിന് മാത്രം ഭക്ഷണം തയ്യാറാക്കുകയും വിളമ്പുകയും ചെയ്യണമെന്നും ഭക്ഷണാവശിഷ്ടം പ്രത്യേകം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. പ്രകൃതിദത്ത പൂക്കൾ ഉപയോഗിച്ച് പൂക്കളങ്ങൾ തീർക്കണം. പൂക്കളത്തിന്റെ അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കരുത്. അലങ്കാരങ്ങൾ പരിസ്ഥിതി സൌഹൃദ വസ്തുക്കൾ കൊണ്ടായിരിക്കണം. മുൻവർഷങ്ങളിൽ ഉപയോഗിച്ച അലങ്കാര സാമഗ്രികൾ പരമാവധി പുനരുപയോഗിക്കണം. ഹരിതവും ശുചിത്വപൂർണവുമായ വികസനത്തിന് ഗവൺമെന്റ് ഓഫീസുകൾ മാതൃകയാവേണ്ടതുണ്ടെന്നും ഇത് പാലിക്കുന്നുണ്ടെന്ന് ഓഫീസ് മേധാവിമാർ ഉറപ്പാക്കണമെന്നും ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ അറിയിച്ചു.
0: ന്യൂഡൽഹിയിൽ ബിഡബ്ല്യു ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. പുരുഷ സിംഗിൾസിൽ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ഓസ്ട്രിയയുടെ കോളിൻ ഫിലിമോനെ പരാജയപ്പെടുത്തി. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യവും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്കയ്ക്ക് 372 റൺസ് വിജയലക്ഷ്യം. രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക ഇതുവരെ 4 84 റൺസ് നേടി. പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഈ മാസം 23 മുതൽ കൊളംബോയിൽ നടക്കും. FIH പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. നെതർലാൻഡ്സിലെ ആസ്റ്റം വീനിലാണ് മത്സരം. വനിതാ ഹോക്കി ടീം ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി 4 പോയിന്റുകളോടെ പൂൾ ഡി വിഭാഗത്തിൽ ഒന്നാമതെത്തി. 135-ാമത് ഡ്യൂറൻസ് കപ്പ് ആദ്യ സെമിഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ FCയും SC ഡൽഹിയും ഇന്ന് വൈകിട്ട് 7 കൊൽക്കത്തയിൽ ഏറ്റുമുട്ടും. 4 നിന്ന് 21 ഗോളുകൾ നേടിയ SC ഡൽഹിയാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർമാർ. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി എം ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പാലാ നഗരസഭ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ നടത്തും. കഴിഞ്ഞ മാസം 21 LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായത്. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് നാളെ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4:15 കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിലാണ് അധിക സർവീസുകൾ നടത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. കൃത്യമായ നയരൂപീകരണത്തിന്റെയും ഭരണ നിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതി വിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആഭ്യന്തര PNG കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ചത്തുപോകുമെന്ന് നാട്ടുകാര് മുഴുവൻ പറഞ്ഞ അലിയാരാശാനെ 100 മൈൽ സ്പീഡിൽ സൈക്കിളെ പോകുന്നത് കണ്ടോ?
1: അയാളുടെ ആയുസിന് വലിപ്പമുണ്ട്.
0: അലിയാരാശാൻ മെഡിക്കൽ കോളേജിൽ കിടന്ന കാലത്ത് ഇതുവഴി ഏത് ആംബുലൻസ് പോയാൽ പോലും ആൾക്കാര് മുഴുവൻ പറയുമായിരുന്നു അത് അലിയാരാശാന്റെ ബോഡി ആയിരിക്കുമെന്ന്.
1: ആൾക്കാർക്ക് എന്തുവാ പറയാൻ വയ്യാത്തത്? ആശാൻ അധികം ആയുസില്ലെന്ന് പറഞ്ഞവരായിരുന്നു കല്ലിന്റെ അയ്യത്തെ രാമേന്ദ്രനും ഇവിടെ ബാവയ്ക്കാത്തറയിലെ ജോർജ് അച്ചായനും. അവിടെ രണ്ടും ഭൂമിയിൽ നിന്ന് പോയി.
0: പറഞ്ഞവരെ കുറ്റപ്പെടുത്താനൊക്കത്തില്ല. വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് ചോരയിൽ കുതിർന്ന് കിടക്കുന്നത് കണ്ടവരെല്ലാം ആശ മരിക്കുമെന്നാ പറഞ്ഞത്.
1: എന്തോ ആയാലും ഒരു നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമസ്ഥനാ അലിയാരാശ.
0: അത് ശരിയാ. അപകടത്തിൽ പെട്ടതിന്റെ കാശി കിട്ടിയപ്പോ രണ്ടനാഥ മന്ദിരത്തിലേക്ക് നല്ല ഒരു തുക വീതം സംഭാവന ചെയ്തു.
1: അത് മാത്രമോ, അപകടത്തിൽ പെട്ടപ്പോൾ ഓടി വന്ന് എടുത്തവർ ആരൊക്കെയാണെന്ന് തിരക്കി പിടിച്ചു അവർക്കും ധനസഹായം നൽകി. ഇന്നത്തെ കാലത്ത് ആര് ചെയ്യും? അതേസമയം തൊണ്ടുന്തറയിലെ വേണു മരിച്ചതിന്റെ കാശി കിട്ടിയപ്പോ അമ്മാവി അമ്മയും മരുമോളും തമ്മി വഴക്ക് തുടങ്ങി.
0: അതെന്തിനാ? വേണുവിന്റെ ഭാര്യയ്ക്കും തള്ളയ്ക്കും പ്രത്യേകം പ്രത്യേകം കാശ് കിട്ടിയതല്ലയോ?
1: അതെ, കാശ് കൈ കിട്ടിയപ്പോ വീട്ടു ചെലവ് അമ്മാവിയമ്മ നടത്തണമെന്ന് മരുമോള്. അതല്ല, മരുമോള് തന്നെ ചെലവ് നടത്തണമെന്ന് അമ്മാവിയമ്മ.
0: പണം കൈ വരുമ്പോഴാ ഓരോരുത്തരുടെ തനി ഗുണം വെളിച്ചാടുന്നത്.
1: നിരന്തരം വഴക്ക് നടന്നപ്പോ പിന്നെ അയലത്ത് താമസിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടാ ഉത്തീർപ്പാക്കിയത്. എന്നാലും എന്റെ ഗോപാലകൃഷ്ണ, നിന്റെ അയലത്തുള്ളവരൊക്കെ ഇത്ര അതപ്പൊളിച്ചു പോലോടാ.
0: ചിരിക്കാതെടാ, ചിരിക്കാതെ. ഇലക്ഷൻ കഴിഞ്ഞു, മന്ത്രിമാർ ഭരിക്കാനും തുടങ്ങി, എന്നിട്ടും അടിയും വഴക്കം തീർന്നില്ല. നാണം കെട്ട പണിയായി പോയി.
2: അമ്മാവി ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നടന്നതാ?
1: തെറ്റിദ്ധാരണയുടെ പേര് നടന്നിട്ടാണോ വാദിയും പ്രതിയൊക്കെ ശേഷനിൽ ചെന്നത്?
2: അമ്മാവൻ ഞാനൊന്ന് പറയട്ടെ.
0: നീ പറഞ്ഞാ നാളെക്കാട് മാറുവോ?
2: അതല്ല, നടന്ന സംഭവം കേട്ടോ. കരിമ്പൻ താരയിലെ മുരുകൻ സാറിന് കണ്ണൂരിലേക്ക് ട്രാൻസ്ഫർ ആയി.
1: മുരുകൻ സാറ് ട്രാൻസ്ഫർ ആയാൽ അമ്മാവി അമ്മയ്ക്ക് എന്താ വേണം? മുരുകൻ ഈ നാട്ടിൽ നിന്ന് പോണ അത്ര സങ്കടമാണെങ്കിൽ അമ്മാവി അമ്മയോട് കൂടെ കയറി പോകാൻ പറ.
2: അമ്മായി അമ്മ അമ്പലത്തിൽ നിന്ന് വന്നപ്പോ പണ്ട് പഞ്ചായത്തിൽ മത്സരിച്ച് തോറ്റ നമ്മുടെ സുശീലാദേവിയെ വഴിക്ക് വെച്ച് കണ്ട്. കണ്ടപ്പോ തന്നെ അമ്മായി അമ്മ അവരോട് കയറി അങ്ങ് ചൂടായി.
0: അതെന്തിനാ അവരോട് ചൂടാകുന്നത്? കടം മേടിച്ച കാശ് പോലെ കൊടുക്കാനുണ്ടായിരുന്നോ?
2: മുരുകൻ സാറിനെ കണ്ണൂരിലേക്ക് ട്രാൻസ്ഫർ ആക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചതേ സുശീലാദേവി അവരുടെ ഭർത്താവ് ആണെന്ന് പറഞ്ഞാ ചൂടായത്.
1: അവർക്ക് മുരുകനെ ട്രാൻസ്ഫർ ആക്കിയിട്ട് എന്തോ സാധിക്കാന്?
2: പഞ്ചായത്ത് ഇലക്ഷനിൽ സുശീലാദേവിയുടെ എതിർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാ ഈ അമ്മായിയമ്മ. അതിന്റെ പ്രതികാരം തീർത്താണെന്ന്
0: പോലും. നല്ല കണ്ടുപിടുത്തം.
2: അങ്ങനെ സംശയത്തിൽ കാര്യമുണ്ട് അമ്മാവി. പലതവണ വോട്ട് ചോദിച്ച് സുശീലാദേവി ആ തള്ളയുടെ വീട്ടിൽ ചെന്നതാ. വോട്ട് തരത്തിലെന്ന് അവരാണ് കിട്ടങ്ങ് പറഞ്ഞു.
1: പരസ്യമായിട്ട് പറയരുതായിരുന്നു.
2: അന്നേരത്തെ ദേഷ്യത്തിൽ സുശീലാദേവി പറഞ്ഞതേ ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വരട്ടെ പണി തരുമെന്ന്.
0: ഓഹോ, അപ്പൊ സുശീലാദേവിയും ഭർത്താവും കൂടെ പണി കൊടുത്തതാന്നോ?
2: ഇനിയല്ലിയോ രസം. മുരുകൻ സാറിനെ പ്രൊമോഷൻ ട്രാൻസ്ഫർ ആ കിട്ടിയത് ഓഫീസറായിട്ട്.
1: അക്കാര്യം വല്യമ്മ അറിഞ്ഞില്ലായിരുന്നോ?
2: അറിഞ്ഞില്ല, അവര് പറഞ്ഞതും ഇല്ല. മരുമോനും മോളുമായിട്ട് ആ തള്ള അത്ര നല്ലത് സുഖത്തിലല്ല.
1: അവർ തമ്മിൽ സുഖത്തിലല്ലെന്നുള്ള കാര്യം എനിക്കും അറിയാം, പക്ഷെ ഇത്രയും വിരോധം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴേ അറിഞ്ഞത്.
2: ഏതായാലും വഴക്കായി, പരസ്പരം പിടിയും വലിയായി. ആരാണ്ടൊക്കെ പോലീസിൽ അറിയിച്ച് വനിതാ പോലീസുകാരും വന്ന് രണ്ടിനെയും പിടിച്ചോണ്ട് പോയി. പിന്നെ വാർഡ് മെമ്പർ പോയ ഇറക്കിയത്.
0: 10-75 വയസ്സുള്ള ഈ തള്ളക്ക് എന്തോത്തിന്റെ കേടായത്?
1: വിവരക്കേടും അവിവേകവും കാണിക്കുന്നതിന് പ്രായം ഒരു കടവേ അല്ലടൂ. എന്തേലും ഒന്ന് കേട്ടാലും ഉടനെ അങ്ങ് ചാടി പുറപ്പെടും അത്തരക്കാര്.
2: ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് മുരുകൻ സാറും ഭാര്യ അറിഞ്ഞതായിട്ടേ ഭാവിച്ചില്ല. സാറ് ഇന്നലെ ട്രെയിന് കണ്ണൂരിലോട്ടും പോയി.
0: അതാ ബുദ്ധി. മൂഢന്മാർ വിഹരിക്കുമ്പോൾ മൗനം വിദ്വാനുഭൂതി.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. ഇന്ന് ഓഗസ്റ്റ്

കുറച്ച് നമ്മുടെ ആളുകൾക്ക് ഉപകാരപ്രദവുമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ എന്ന് പറയുന്ന ദിവസത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ആ ഒരു വിഷയം ചർച്ച ചെയ്താൽ എന്താണ് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും കണ്ടു കാണും കേട്ടു കാണും എന്നൊക്കെ വിശ്വസിക്കുകയാണ്. നമ്മുടെ വലിയൊരു ഞെട്ടലോടെയാണ് ഇന്നലെ കേരളക്കാർ അല്ലെങ്കിൽ മലയാളികൾ ഒരു കാര്യത്തെ ഇങ്ങനെ കേട്ടത്. കാര്യം ആലപ്പുഴയിൽ 13 വയസ്സുള്ള വിദ്യാർത്ഥി സ്വന്തം അപ്പൂപ്പനെ കൊട്ടേഷൻ സംഘങ്ങളെ വെച്ചുകൊണ്ട് കൊല്ലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് മറ്റാരും അല്ല, കൂടുണ്ടായിരുന്ന അവരുടെ പ്രായപൂർത്തിയാകാത്ത സുഹൃത്തുക്കളെ കൊണ്ടാണ് ആ ഒരു കൃത്യം ചെയ്യിച്ചത് എന്ന് പറയുമ്പോൾ, ഇന്നലെ നമ്മൾ സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് നമ്മളുടെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്നത് എന്നുള്ളൊരു വിഷയമാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷേ ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ മൊബൈൽ ഫോണിനും അല്ലെങ്കിൽ പൈസയ്ക്കും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൃത്യം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്തരത്തിലൊരു ചിന്താഗതി എത്തുന്നത്? അത്രത്തോളം എന്താണ് നമ്മളുടെ സമൂഹം അവരോട് എന്താ പറയുക, നിങ്ങളോട് അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പം 13 വയസ്സുള്ളൊരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആ പ്രായം കഴിഞ്ഞ് വന്നതാണല്ലോ. 13 വയസ്സിൽ നമ്മൾ എന്താണ് ചെയ്തത്? 13 വയസ്സെന്ന് പറയുമ്പോൾ ഏകദേശം 7-8 ക്ലാസ്സൊക്കെ ഉള്ളൊരു സമയമാവുന്നതേ ഉള്ളൂ. അപ്പം എന്താണ് 13 വയസ്സിൽ നമ്മൾ ചെയ്തത്? അതിൽ നിന്നും എത്രത്തോളം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ആ ഒരു ജനറേഷൻ? ഇത്തരത്തിലൊരു ചിന്ത ഇവരുടെ മനസ്സിൽ വരാൻ മാത്രം എന്താണ് സമൂഹം ഇവരേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ സമൂഹം ഇവർക്ക് പഠിപ്പിക്കുന്നതും എന്നുള്ളൊരു കാര്യമുണ്ട്. നമുക്കൊരിക്കലും പേരൻസിനെയോ അല്ലെങ്കിൽ ചുറ്റിനും നിൽക്കുന്ന ആളുകളെ നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കുകയില്ല. കാര്യം പേരൻസ് എന്ന് പറയുമ്പം എല്ലാവർക്കും മക്കളുണ്ടായി കഴിയുമ്പോഴാണ് എല്ലാവരും പേരൻസ് ആവുന്നത് അല്ലേ. എല്ലാ ആൾക്കാരും പുതുതാണ്, പാരൻറ്റിങ്ങിൽ പുതുതായിട്ട് എത്തുന്ന ആൾക്കാരാണ്. അപ്പം ഈ മക്കൾ എങ്ങനെ ചിന്തിക്കും, എങ്ങനെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇവരെങ്ങനെ പ്രതികരിക്കും എന്നോർത്ത് വളരെയധികം വിഷമിക്കുന്ന പാരൻസിനെ നമുക്ക് ഈ ഇടയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിയാനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 വിലോണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: കേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണോ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അരിവിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതർലൻഡ്സിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ 44 നിയമന പരീക്ഷകൾ റദ്ദാക്കി സംസ്ഥാന സർക്കാർ. ക്രമക്കേടുകളെ തുടർന്ന് റദ്ദാക്കിയ ഈ പരീക്ഷകളുടെ പട്ടിക പുറത്തുവിട്ടു. 2014 മുതൽ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഔട്ട്സോഴ്സ് ഏജൻസിയായ TSR ഡാറ്റ പ്രോസസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും നടത്തിയ പരീക്ഷകളാണ് റദ്ദാക്കിയത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. July 20 CJP നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പ്രശംസിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും US തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ പരാമർശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രസ്താവന. ഭീകരമതത്തെ വളരെ ഗൌരവമായാണ് ഇന്ത്യ സമീപിക്കുന്നതെന്നും ഷഹ്സാദ് ഫട്ടി ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രതികരണത്തെക്കുറിച്ച് പറയവെ വിദേശകാര്യ വക്താവ് പറഞ്ഞു.
6: I have no specific comments to make on these remarks. I can say, however, that the credibility and robustness of India's election machinery is a well-established fact globally.
7: Terrorism matters, these are very serious things. We take it very seriously. We want the global community to understand the gravity of such actions. India has been hit hard by terrorism. We have, over the last several years, taken a lot of effort to galvanize global action, strengthen global action to fight terrorism.
5: 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈയ്ക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനവും പുരോഗതിയും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ജപ്പാനും തമ്മിൽ അടുത്ത ബന്ധമാണ് പുലർത്തുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $27.5 ബില്യൺ ഇന്ത്യയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ 5 സ്ഥാനത്താണ് ജപ്പാനെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ഗോയൽ.
8: This relationship has withstood the test of time and there is only one way for this relationship and that is going up, improving, strengthening, doing more, both for Japan and for India.
5: പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്ന് സംയുക്ത മന്ത്രിതല പ്രസ്താവനയിൽ അറിയിച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കാം എന്ന പ്രധാന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ ഇന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഇതിനായി 1,105 കോടി രൂപയാണ് അനുവദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ വീടുകളിലേക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ PNG പാചകവാതകം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി പുതിയ പ്രോത്സാഹന പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. പദ്ധതി അടുത്ത മാസം 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
10: രാജ്യത്തുടനീളം PNG ശൃംഖല വേഗത്തിലാക്കുകയും കൂടുതൽ വീടുകളിൽ പൈപ്പ് ലൈൻ ഗ്യാസ് ഉപയോഗം ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പ്രവർത്തനരഹിതമായി കിടക്കുന്ന കണക്ഷനുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനും PNG ശൃംഖല കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് പദ്ധതി നേരിട്ട് പ്രോത്സാഹനം നൽകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 6 മാസത്തിനിടയിൽ 2 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. നിലവിൽ രാജ്യത്ത് 1.74 കോടി ആഭ്യന്തര PNG കണക്ഷനുകളാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കാൻ നയതന്ത്ര സംഘത്തിന് നിർദ്ദേശം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് പ്രവർത്തനക്ഷമമാണെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. സിറിയയുടെ വടക്കുപടിഞ്ഞാറൻ പ്രവിശ്യയായ ഇദ്ലിബിലെ അബുദുഹൂർ എയർബേസിനു നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. തുർക്കി സേനയെ എയർബേസിൽ വിന്യസിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടിയെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഇസ്രയേലിന്റെ ആക്രമണം പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സിറിയയും തുർക്കിയും പ്രതികരിച്ചു. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH പുരുഷ ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. പൂൾ ഡിയിലെ 2 മത്സരങ്ങളും ജയിച്ച ഇംഗ്ലണ്ട് ഇതിനകം അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി കഴിഞ്ഞു. നാളെ നടക്കുന്ന അവസാന പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് അവസാന ദിനത്തിൽ ശ്രീലങ്കയ്ക്ക് 372 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യയ്ക്ക് മത്സരം ജയിക്കാൻ ഇനി 6 വിക്കറ്റുകൾ കൂടി മതി. ഇന്ന് 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിൽ 2-ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കുന്ന ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ 288 റൺസ് കൂടി വേണം. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം നാളെ സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. സന്ദർശനവേളയിൽ കേന്ദ്രമന്ത്രിമാർ സിംഗപ്പൂർ നേതൃത്വത്തെ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് നാളെ മുതൽ സർവ്വീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് പുതിയ സർവ്വീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവ്വീസ്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവ്വീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6:45 ഇടവേളയിൽ 4 അധിക സർവ്വീസുകൾ നടത്തും. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവ്വീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതർലൻഡ്സിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
7: എന്ത് പറ്റി ജോൾസിലെ, എന്തെങ്കിലും കുഴപ്പം?
6: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ് കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദ്ധാരം.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
6: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
5: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
6: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
5: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
5: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
9: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
8: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന് സ്വന്തം മൈ ജി.
3: തിരികെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഈ 12-13 വയസ്സുള്ള കുട്ടികൾക്ക് എന്താണ് ഇപ്പം വരുന്ന ആ ഒരു മാറ്റങ്ങൾ, അവരെന്തുകൊണ്ടാണ് അവരിങ്ങനെ ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ സ്കൂളിൽ നമ്മളെപ്പോഴും പറയും ആദ്യത്തെ സ്കൂളെന്ന് പറയുന്നത് നമ്മളുടെ വീടാണ് അല്ലേ. നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കുറച്ചധികം കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ വളരുമ്പോൾ നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മാറുന്നതും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഇതെല്ലാം. ബട്ട് കുറച്ച് അവർ സ്കൂളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇപ്പം കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്ക് വരാറുണ്ട്. അപ്പം ഈ മാറ്റങ്ങൾ എത്രത്തോളം നമ്മളുടെ പേരൻസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
4: നമസ്കാരം സുമയ്യ.
3: നമസ്കാരം.
4: ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യങ്ങളല്ലേ?
3: അല്ല അല്ല അല്ല,
4: അതായത്
3: നമ്മള് സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്നലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദയവ് ചെയ്ത് നമ്മളൊരു സീരിയസ് ടോപ്പിക് നമ്മൾ സംസാരിക്കുമ്പോൾ ദയവ് ചെയ്ത് ആ ടോപ്പിക് കൃത്യമായി കേട്ടതിന് ശേഷം മാത്രം നമ്മൾ ഫോൺ എടുക്കുക, വിളിക്കുക. അതായത് നമ്മൾ ഇന്നലെ ആലപ്പുഴ കരുവാറ്റയിൽ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 13 വയസ്സുകാരി കൊട്ടേഷൻ കൊടുത്ത്, അതായത് കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊട്ടേഷൻ കൊടുത്ത് തൻ്റെ മുത്തച്ഛനെ വകവരുത്തിയ അല്ലെങ്കിൽ കൊലപാതകം ചെയ്ത ആ ഒരു കേസാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ ആ ഒരു സമൂഹത്തിന് എത്രത്തോളം ഈ ഒരു, അതായത് ഒരു ചേഞ്ച് എത്രത്തോളം നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കുക. അതായത് ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മാറ്റങ്ങൾ, നമ്മളുടെ സമൂഹത്തിലെ കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എത്രത്തോളം മാറുന്നുണ്ട്. അതായത് ഇന്നലെ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജനറേഷൻ ഓരോ ദിവസം കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ പ്രവൃത്തികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവൃത്തികൾ മാറുന്നത് നല്ലതാണ്, പക്ഷേ വളരെ ഒരു ഗ്യാപ്പ്, അതായത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തായിട്ട് ഈ കുട്ടികൾ ഇപ്പോൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അതായത് പലരും പല കാര്യങ്ങളും ഇവർക്ക് നിസ്സാരമാക്കുകയും അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഇവർ ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനൊരു നിസ്സാരവൽക്കരിച്ച് വളരെ ഈസി ആയിട്ട് പറയുന്നൊരു മട്ടുണ്ട്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
5: നമസ്കാരമുണ്ട്.
3: നമസ്കാരം.
5: ഇത് ഞാൻ തേവലക്കര കോവളയിൽ നിന്ന് വിളിക്കുന്ന രാജീവ്.
3: പറഞ്ഞോളൂ കേട്ടോ.
5: രാജീവ് ജോൺ. ഒന്ന് പേരെന്തുവാ?
3: സുമയ്യ.
5: സുമയ്യ, ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
3: അതെ അതെ
5: അതെ, തീർച്ചയായിട്ടും. ഇത് വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തിലെ. ഈ ഒരു വിഷയത്തെ പറ്റി എടുത്തത് നമ്മുടെ സമൂഹത്തില് അതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ദൃശ്യ മാധ്യമങ്ങൾ, അതായത് സിനിമ. പണ്ടൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരിക്കലോ അല്ലെ വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമയൊക്കെ ഒരു കുടുംബമോ അല്ലെങ്കിൽ വീട്ടുകാർ പോയി കാണത്തുള്ളായിരുന്നു. ഇന്ന് സിനിമകൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് നമ്മുടെ, അതായത് പ്രത്യേകിച്ചും ഈ ചാനലുകൾ വന്നതിന് ശേഷം, അതായത് 90-കൾക്ക് ശേഷമാണല്ലോ ഇത് വന്നത്. ഏഷ്യാനെറ്റ്, ദൂരദർശൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ്, അത് കഴിഞ്ഞ് പിന്നെ ഒന്നിനു പുറകെ ഇതിൽ പറയുന്നത് പോലെ നമ്മുടെ മലയാള ഭാഷ അത് പറയാൻ പറ്റത്തില്ല. ഈ ഒരു കൈയും കണക്കും ഇല്ലാതാണ് ഈ ചാനലുകൾ ഇങ്ങനെ പ്രസവിച്ചു വന്നത്. ഇത് വന്നപ്പോഴത്തേക്ക് ഇതിനകത്തെല്ലാം കാണിക്കുന്നത് ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ, നമുക്കറിയാം ടോം ആൻഡ് ജെറി ഇതൊക്കെ കാണാതെ ജീവിച്ച ഒരു സമൂഹമാണ്. ഞങ്ങളുടെയൊക്കെ അല്ല, ഞങ്ങളുടെ എന്റെ മക്കളായാലും കൊച്ചു പ്രായത്തിൽ അന്നേരം ഈ ചാനലുകളൊക്കെ വരുമ്പോ ഇതായിരുന്നു കൂടുതൽ, അല്പനേരം അതേ ഉള്ളു കാണാൻ, മൊബൈൽ ഇല്ലല്ലോ. അത് കഴിഞ്ഞ് മൊബൈൽ വന്നപ്പോഴത്തേക്ക് കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ നേരത്തെ തന്തയും തള്ളയും ഇത് കൊടുത്തിട്ടാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ആഹാരം കഴിയും ആഹാരം മറ്റു, ഇതിനു മുമ്പ് കാക്കയോ കിളിയോ അല്ലെങ്കിൽ വെളിയിൽ കൊണ്ട് നടന്ന് കൊച്ചു പക്ഷികളും ഒക്കെ പറന്നു പോകുന്നതൊക്കെ കണ്ട് അത് ആസ്വദിച്ച് പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചായിരുന്നു ആഹാരം കൊടുക്കും. ഇന്ന് ആ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന വാസനയുടെ നമ്മൾ വിതയ്ക്കുന്നതേ നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് നമ്മൾ എന്ത് വിതരുന്നോ അതിനനുസരിച്ച് ആ വിത്തുകൾ കിളിക്കത്തുള്ളതെന്ന് പറയത്തില്ലയോ? നമ്മുടെ കവികൾ പറയുന്നേ അതൊക്കെ, പഴയ ആൾക്കാർ പറയുന്നേ അല്ലാതെ ഈ സത്യസന്ധമായ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ വളരെ അപകടകരമായിട്ടാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ എല്ലാ രാജ്യത്തും ഇതാണ് ഒരു വിഷയം തന്നെ. നമ്മുടെ ഇപ്പം കേരളത്തിൽ മാത്രമല്ല ഇത് വിഷയം. ഇപ്പം ഇതിപ്പോ നമ്മൾ പറയും നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ ആലപ്പുഴക്കാരോ കൊല്ലക്കാരോ അങ്ങനെ പ്രത്യേകം പേരെടുത്ത് ആരുടെയും പറയേണ്ട കാര്യമില്ല. കുട്ടികളുടെ ഉള്ളിൽ എല്ലാം മൃഗീയ വാസന, അതായത് തെറ്റായ ചിന്താഗതികളും മൃഗീയമായി മറ്റൊരു വസ്തു നമുക്ക് എങ്ങനെ നമ്മുടെ ആവശ്യം എങ്ങനെ നേടിയെടുക്കാം എന്തുവാ, അങ്ങനെ ഒരു ചിന്താഗതി അവരിൽ വന്നിരിക്കുക. അതിന്റെ അത് വളരാനുള്ള കാരണം ഇതാണ് പ്രധാനമായിട്ടും. മാതാപിതാക്കൾ ഈ കുട്ടികളെ ഈ ഫോണും ടിവിയും ഒക്കെ ഈ 10, 15, 5, 6 മണിക്കൂറൊക്കെ ഓരോ നമ്മുടെ തന്നെ ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു കുട്ടി ഇതേ കണക്ക് വിഷയം ഉണ്ടായതാണ്. അദ്ദേഹം ടി വി കാണും, മൊബൈല്, മാതാപിതാക്കൾ ഈ അതായത് 2 GB ഡെയിലി ഉള്ള അന്നേരം മൊബൈല് ടച്ച് സ്ക്രീനാ കൊടുത്തിട്ട് അത് ആ കുട്ടി അവിടെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് രാത്രിയിലൊക്കെ ഉറങ്ങാതിരുന്ന് കണ്ട് കണ്ട് ഡിപ്രഷനായി. മനസ്സിലായില്ലേ? അന്നേരം ഇതൊന്നും സമൂഹത്തിൽ പുതിയൊരു തലമുറ ഇപ്പോഴത്തെ ഈ ജെൻസി എന്നൊക്കെ പറയുന്ന വലിയ അപകടമാണ്. എന്ന് വെച്ചാൽ അവര് പറയുന്നത് നമ്മളീ പറയുന്നത് പോലെയല്ല, പഴയ തലമുറ തന്നെയാണ് ഇവർക്ക് വളം വെച്ചു കൊടുക്കുന്നത്. അതായത് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന അവര് തന്നെയാണ്. ഈ തലമുറയെ മോശമാക്കി വളർത്തിയതിന്റെ ഒരു പ്രധാന കാരണം ഈ മാതാപിതാക്കൾ തന്നെയാണ്. ഇപ്പോഴത്തെ ഈ കുട്ടി ആ കുട്ടിയുടെ
3: പൂർണ്ണമായിട്ടും നമ്മുടെ മാതാപിതാക്കളെ കുറ്റം പറയാനായിട്ട് നമ്മൾ സാധിക്കില്ലല്ലോ. അതായത് നമ്മള് ഷോ തുടങ്ങിയപ്പോ തന്നെ നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു, എല്ലാവരും പുതുമായിട്ട് തന്നെയാണ് നമ്മള് പേരൻസ് ആകുന്നത് അല്ലെ. എല്ലാവരും ആദ്യമായിട്ടാണ് അവർ പേരൻസ് ആവുന്നത്. എല്ലാ അതായത് ഒരു മാരേജ് കഴിഞ്ഞ്, ഒരു വിവാഹം കഴിഞ്ഞ് ഒരാൾക്ക് കുട്ടി ഒരു രണ്ട് ഒരു ദമ്പതികൾക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ അവർ ആദ്യമായിട്ടാണ് പേരൻസ് ആവുന്നത്. അപ്പൊ എല്ലാവരും നേരത്തെ പേരൻസ് ആയിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ആരും എല്ലാവരെയും ട്രെയിൻ ചെയ്യിക്കുന്നതും അല്ലെങ്കിൽ കൊണ്ടുവരുന്നതും ഒന്നും. അതായത് ഇപ്പം പൂർണ്ണമായിട്ടും നമുക്ക് മാതാപിതാക്കളെ നമുക്ക് കുറ്റം പറയാനായിട്ട് നമുക്കതിൽ നമുക്ക് സാധിക്കുകയില്ല. കാരണം എന്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെ ചിന്തിക്കും, എങ്ങനെ പ്രവർത്തിക്കും, അവരെന്ത് ചെയ്യും എന്നുള്ളത് അവരെ സസൂക്ഷ്മം മാത്രം നിരീക്ഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. എസ്പെഷ്യലി വർക്കിംഗ് ആയിട്ടുള്ള പേരൻസ് ആണ് ഇപ്പോൾ കൂടുതലും. എല്ലാവർക്കും ജോലിയും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജോലികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കുറേ കൂടി, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്ത ആ കുട്ടികൾക്ക് എന്തുകൊണ്ടില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ടത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. കൃത്യമായിട്ട് ആ കുട്ടികൾ, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, അപ്പം ഞങ്ങൾ വർക്ക് ചെയ്യും, നമ്മളത് കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ അതിനുള്ള ആ ഒരു പ്രതിഫലം ഞങ്ങൾക്ക് തരണം. അത് കൂടുതലായിട്ടും നിങ്ങൾ മോശ വഴിക്ക് പോവാതിരിക്കുക. ഇപ്പം പഠിത്തത്തിൽ കുറച്ച് പുറകോട്ടാണെങ്കിലും നിങ്ങളുടെ ക്യാരക്ടർ നന്നായിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളുടെ പേരൻസ്

0: അഞ്ചു വയസ്സ് വരെ എന്നുള്ള പ്രായം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കുഞ്ഞുങ്ങള്. അംഗൻവാടിയിലൊക്കെ ഇപ്പൊ കൊണ്ടുവിടുന്നുണ്ട് ജോലിയും തിരക്കും കാരണം. 3 വയസ്സ് 4 വയസ്സ് ആകുമ്പോഴത്തേക്ക് അംഗൻവാടിയിലാക്കുന്നുണ്ട്. എന്നാലും നമ്മളുടെ സ്കൂളെന്ന് പറയുന്നത് വീടാണ്, അടിത്തറ അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങുന്നത്. നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നതായാലും ബാക്കി നമ്മൾ ചെയ്യുന്ന ജോലികൾ കണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നതും ആ പ്രായത്തിലാണ്. ഏതാണ്ട് 7 വയസ്സ് വരെ എന്ത് കുഞ്ഞുങ്ങൾ ഗ്രഹിക്കുന്നോ അതവരുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ പറയാറുണ്ട്, രക്ഷകർത്താക്കള് വഴക്കിടുമ്പോ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് വഴക്കിടരുത് പറഞ്ഞു. അവരുടെ മൈൻഡിൽ അതിങ്ങനെ അടുത്തിട്ട് ഇങ്ങനെ ഉറങ്ങി കിടക്കും ആ സംഭവം. പിന്നെ ഈ കുഞ്ഞിന്റെ സാഹചര്യം എന്ന് പറയുന്നത് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഒരു ബന്ധു വീട്ടിലേക്ക് മാറ്റി താമസിച്ചതാണ്. അപ്പൊ ആ ബന്ധു വീട്ടില് എവിടൊക്കെ എന്തൊക്കെ സാധനം ഇരിക്കുന്നത് നമ്മളിപ്പോ നമ്മുടെ ഒരു കുഞ്ഞിനെ പോലല്ലേ കാണുന്നത്. പക്ഷെ ഈ അടിത്തറ തമ്മിൽ, ഈ ഫൗണ്ടേഷൻ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളത് വീട്ടിലുള്ളവർ മനസ്സിലാക്കിയിരുന്നില്ല. കാരണം ഇവിടുത്തെ കുട്ടികൾ വളരുന്ന കൂട്ടായിരുന്നില്ല അവിടുത്തെ കുഞ്ഞിന്റെ ആ ചിലപ്പോ ഒരു പക്ഷെ ആ വീട്ടിൽ വളർന്ന അന്തരീക്ഷം. ഇത് ഓരോ സാഹചര്യമാണ്. അപ്പൊ ആ കുഞ്ഞിനെ നോക്കാൻ ആരും ഇല്ലാഞ്ഞോണ്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ കുട്ടികൾ ഒരു ബുദ്ധിമുട്ടും അറിയുന്നില്ല. അവർക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കുക, പെട്ടെന്ന് ബാക്കിയുള്ളവർ കാണിക്കുന്ന കൂട്ട് കാണിക്കുക, അതാണ് അവരുടെയൊക്കെ ആഗ്രഹം. ഇപ്പൊ നമ്മൾ എങ്ങനെ ഈ പണം ഉണ്ടാകുന്നു എന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. രക്ഷകർത്താക്കള് അവരെന്താണ് ജോലി ചെയ്യുന്നത് അതിൽ കുഞ്ഞുങ്ങളെ കൂടി കുറച്ചു നേരം പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. കാരണം എങ്ങനെയാണ് ഈ പണം ഉണ്ടാകുന്നത്, അല്ല പെട്ടെന്ന് ആരെങ്കിലും കൊന്നും ചുട്ടുമല്ല ഇത് ഉണ്ടാകേണ്ടത്. ആ ഒരു അന്തരീക്ഷം, ബാക്കിയുള്ളവർ ബൈക്കിൽ സഞ്ചരിക്കുന്നു, എനിക്കും ബൈക്കിൽ സഞ്ചരിക്കണം, പക്ഷെ എന്റെ സാഹചര്യം എന്താണെന്നും ബാക്കിയുള്ളവരുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ്. അല്ല സ്കൂളിലെ അധ്യാപകരെയും അവരെ വരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളിലെന്ന് വെച്ചാൽ വേറൊരു രീതിയാണ് നമ്മൾ അച്ചടക്കവും കാര്യങ്ങളും ഒക്കെ ഒരു പക്ഷേ സ്കൂളിൽ നിന്നായിരിക്കാം മനസ്സിലാക്കുന്നത്. ഇപ്പൊ ടീച്ചേഴ്സിന് തന്നെ പേടിയാണ്. ഞാൻ ഈ അടുത്തൊരു ടീച്ചർ ഞാൻ പറഞ്ഞു, അയ്യോ ഇത്ര കാലം ഇനി വീട്ടിനകത്ത് ഇങ്ങനെ ചടഞ്ഞു കൂടണ്ട, ട്യൂഷൻ സെന്ററോ അങ്ങനെ എന്തെങ്കിലും തന്നെ പറഞ്ഞു, ഇനി പണി വേണം. കാരണം പഴയ കാലം നമ്മൾ പഠിച്ച കാലമല്ല, കാലം മാറി. ഇങ്ങോട്ട് വന്നു പറയുമ്പോ അവരങ്ങോട്ട് പോകും. അടി കൊടുത്താല് രക്ഷകർത്താക്കൾ പിറ്റേന്ന് പ്രശ്നം, ചാനൽ വഴിയും അവിടെ ഇവിടെയൊക്കെ. പിന്നെ നേരത്തെ ഒരു പാസഞ്ചർ സംസാരിച്ച മാതിരി ഈ മാധ്യമങ്ങൾ കൊണ്ട് കുറച്ച്,
1: അതായത് അതായത് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ മാധ്യമങ്ങളുടെ ആ ഒരു കാര്യം പറയുമ്പം കൂടുതൽ ഇപ്പം ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് കാണിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മളൊരു ന്യൂസ് ഒരു സമൂഹത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിനെത്രത്തോളം സത്യവും മിഥ്യവും ഉണ്ടെന്നുള്ള കാര്യം നമ്മളത് തിരിച്ചറിയുക. നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഇതേ സെയിം, അതായത് കഴിഞ്ഞ ഒരു ദിവസമാണ് ഒരു സ്വന്തം മകൾ സ്വന്തം അച്ഛനെതിരായിട്ട് ഒരു പോക്സോ കേസ് കൊടുക്കുകയും ആ അച്ഛൻ 4.5 വർഷത്തോളം ജയിലിൽ കിടക്കുകയും പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ അച്ഛൻ നിരപരാധിയാണെന്ന്, അതും വക്കീലാണ് നിരപരാധിയാണെന്ന് പിന്നീട് തെളിയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു എന്തും നേടിയെടുക്കാനുള്ള ഒരു വാശിയുടെ പിറകിലാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ആ ഒരു ഓട്ടം എന്ന് പറയുന്നത്. നമ്മളുടെ ആ കുട്ടികളുടെ ഇടയിൽ നമ്മൾ കയ്യിൽ സാധാരണയായി നമ്മൾ കാണുന്നത് കാര്യം എന്താണ്? ഒരു പുസ്തകം, ഒരു പേന, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ, അല്ലേ? പക്ഷേ അതേ മൊബൈൽ ഫോണും തെറ്റായ സ്വാധീനങ്ങളും ഈ നിയന്ത്രണമില്ലാത്ത ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു കുട്ടികളുടെ ചിന്തകളെ എത്രത്തോളം മാറ്റിയേക്കാം എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു കേസ് എന്ന് പറയുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, നമസ്തേ.
1: നമസ്കാരം.
2: ഞാൻ ആതിനായിട്ട് നിന്ന് സുരേന്ദ്രനാണ് മോളെ.
1: പറഞ്ഞോളൂ കേട്ടോ.
2: നമ്മളെ ഈ കുട്ടികളെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിലാണ് ഇതിന്റെ ആദ്യമായിട്ടുള്ള ഇതെന്ന് പറയാൻ, നമ്മുടെ ഗ്രഹത്തിൽ നിന്നാണ് പഠിക്കുന്നത്. പിന്നാണ് സ്കൂള് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഗ്രഹാന്തരീക്ഷം ശരിയായിരിക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിപ്പോ കുട്ടികളുണ്ട്. ഇവര് ഏതോ ഒരു ലോകത്താണ് ഇവര്. ഇവര് ഇതിനു വേണ്ടി ഒരുപാട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പത്തെ ഇത് മാത്രമല്ല, ഇത് കുട്ടികളുടെയൊക്കെ ആ ഒരു രീതിയൊക്കെ മാറിയ, പഴയ കാലമൊന്നുമല്ല. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത്, ഇതൊക്കെ കാണുമ്പോ നമുക്ക് സങ്കടമാണ്. ഇതിനെതിരെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അതിലും മാറുന്ന മാറട്ടെ. ഈ ഇതുപോലെ കൊട്ടേഷൻ സംഘം, ഈ തമ്പക്ക്, അതുപോലുള്ള ഈ ഹാൻസ്, ഇതുപോലുള്ള പല്ലിൻ്റെ ഇടയിൽ വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നു. വൈറ്റ് സ്പീഡിൽ ഓടിക്കുന്നു. എമ്മാരെന്തോ ഈ ലോകത്തെന്തോ എമ്മാർ ഏതാണ്ട് നേരം പോകുന്നതല്ല. പിന്നെന്ന് പറഞ്ഞാൽ ഈ തന്റെ തള്ളയും ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കയറി തൂങ്ങി

0: എന്നെയൊക്കെയാണെന്ന് പറയാൻ ശ്രീകാമരത്തിന്റെ കരുത്തോട്ട് പിടിച്ച് കെട്ടി കൈ പിടിച്ച് കെട്ടിയിട്ട് ഞങ്ങളെ കാണിച്ച് ഓരോരുത്തടിക്ക് അടിച്ചാ വളർത്തിയിട്ടുള്ളത്. ഞങ്ങളൊന്നും ഗ്രഹം വിട്ടുപോയിട്ടില്ല. അത് പറഞ്ഞ് അവർക്ക് അതൊരു ഉത്തരവാദിത്തമില്ല. പഠിപ്പിക്കുന്ന ഗുരുനാഥനോട് ഉത്തരവാദിത്തമില്ല. ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇരുട്ടകറ്റുന്നവനാണെന്നുള്ള ആ ഒരു അർത്ഥം അറിയത്തില്ല. എത്ര പേർക്കറിയാം ഗുരു എന്ന് പറഞ്ഞ വാക്കിനർത്ഥം? കാര്യം എന്ന് പറയുക, ഈ പഠിച്ചു വരുന്ന ഇത് മീഡിയത്തിന്റെ ഒക്കെ ഒരുപാട് അതിമത്സരങ്ങളുണ്ട്. ഒരു മുഖത്തെടുത്തങ്ങൾ കൊടുക്കും, കൊടുത്തു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം മൊബൈലിനകത്ത് അങ്ങ് കൈകാര്യം ചെയ്യുക. ബസ് സ്റ്റാൻഡിൽ ചെന്ന, റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന, എല്ലാവരും ഇങ്ങനെ പ്രാന്തന്റെ കണക്കിരുന്ന് ഇങ്ങനെ അടിച്ചടിച്ച് കണ്ടോണ്ടിരിക്കുക. എന്ത് എന്ത് പൂക്കാൻ്റെ ഉണ്ടാക്കാനാ ഇതൊക്കെ? ഒന്നുമില്ല, ഒന്നും
1: അതായത് നമ്മളുടെ റേഡിയോ എല്ലാവരും കേൾക്കുന്നതാണ്. കുറച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ കുട്ടികൾ അവരെ ഇപ്പം നമ്മൾ മൊബൈൽ ഫോണിൽ കളിക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മളുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്ക് നമ്മൾ കൂടുതൽ അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. പക്ഷേ ഇതിൽ നിന്ന് അവരെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് വരാനും അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ അവർക്ക് കുറച്ച് അവരെ ഒന്ന് പിന്തിരിപ്പിക്കാനും ഒക്കെ നമുക്കൊന്ന് സാധിക്കണം. കാര്യം ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് 13 വയസ്സുകാരെ പെൺകുട്ടിയും 3 കൗമാരക്കാരും ഒരു വയോധികൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സംഭവത്തിൻ്റെ ഓരോ ആ ഒരു സംഭവത്തിന് പിന്നിലെ അന്വേഷണം എന്താണെന്നും എന്തുകൊണ്ട് അവർ ചെയ്തു എന്നുള്ളതുമൊക്കെ വളരെ വ്യക്തമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഈ ഒരു സംഭവം നമ്മളോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്, കുട്ടികൾ ഇത്രയും അപകടകരമായ തീരുമാനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന്. ഇത് കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തേണ്ട ഒരു വിഷയം ണോ? അപ്പോ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക എന്റെ റേഡിയോ 91.2 ലോണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
7: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
6: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടൂ വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 വിൽ ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട്, കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ കുട്ടികളുടെ വിഷയമാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അപ്പം നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്, ഇത് കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തേണ്ട ഒരു വിഷയമാണോ എന്നുള്ളത്. അതായത് അതോ നമ്മളുടെ വീട്ടിൽ നമ്മൾ അവരോട് സംസാരിക്കുന്നുണ്ടോ എന്നതും ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അവരുടെ കൂട്ടുകാർ ആരാണ് എന്ന് നമ്മൾ അറിയുന്നുണ്ടോ? അവരുടെ സോഷ്യൽ മീഡിയയിൽ എന്താണ് കാണുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അവരുടെ മനസ്സിൽ എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ അത് തുറന്നു പറയാൻ അവർക്ക് വീട്ടിൽ ഒരിടമുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഒരു കുട്ടി ഒരു തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ അതിന് പിന്നിൽ പലപ്പോഴും ഒരു ദിവസം കൊണ്ട് രൂപപ്പെട്ട കഥയായിരിക്കില്ല. കുടുംബത്തിലെ അകലം, തെറ്റായ കൂട്ടുകെട്ടുകൾ, ഓൺലൈൻ സ്വാധീനങ്ങൾ, പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾ, മാതാപിതാക്കളുമായുള്ള ആശയവിനിമയക്കുറവ്, ഇതൊക്കെ ഇതിനൊരു കാരണമാകാം. ഇവയെല്ലാം ചിലപ്പോൾ ആ കഥയുടെ ഭാഗമായേക്കാം അല്ലേ? അപ്പം നമ്മൾ ഇതൊക്കെ നമ്മൾ സംസാരിക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
8: നമസ്കാരം, പാലക്കാട് രവി.
7: പറഞ്ഞോളൂ ചേട്ടാ.
8: ഇന്നത്തെ വിഷയം ഇന്നലത്തെ സംഭവവുമായിട്ട്
7: ബന്ധപ്പെട്ടാണ്.
8: അതെ അതെ. അപ്പൊ ഈ കുട്ടികളെ രൂപപ്പെടുത്തി എടുക്കുന്നതില് എന്റെ ഒരു കാഴ്ചപ്പാടിലും പാരന്റ്സിന് ഒരു പരിധി വരെ അവർക്ക് അത് റോൾ ഉണ്ട്, അല്ലെങ്കിൽ അവര് കുറ്റക്കാരുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ കുട്ടികളുടെയും അവരവരുടെ പാരന്റ്സ്, അതിപ്പോ ഈ പറഞ്ഞ പോലെ ഓരോ കുട്ടികളെ അവരവരെ നേരെ നോക്കിന്നുണ്ടെങ്കിൽ ആ സമൂഹം തന്നെ വൃത്തിയായാലോ. അല്ലാതെ എല്ലാ കുട്ടികളിലും കൂടി എവിടെയും കൊണ്ട് ക്ലാസ് എടുത്തിട്ട് ഒന്നായി നന്നാക്കാൻ പറ്റില്ല. പിന്നെ സുമയ്യ പറഞ്ഞ പോലെ ഇവരെ സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്ന് പറഞ്ഞു ഒരു വാക്ക്, ഇതിന് പാരന്റ്സിന് നേരമില്ല. അവര് ഈ പിള്ളേരെ നന്നായി ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാ. അത് കൃത്യമായിട്ട് ആ കൊടുക്കുന്നത് അവരിൽ എത്തുന്നുണ്ടോ അല്ലെങ്കിൽ അത് അവര് നന്നായി വിനിയോഗിക്കുന്നുണ്ടോ, നല്ല രീതിയിലാണോ പോകുന്നത് എന്ന് പോലും ഇവർക്ക് നോക്കാൻ നേരമില്ല. മുമ്പ് നമ്മുടെ സൊസൈറ്റിക്കും കൂടെ അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഇവരെ നിരീക്ഷിക്കാനുള്ളത്. ഇന്നത് നഷ്ടപ്പെട്ടു. അതാണെന്ന് ഏറ്റവും പറ്റിയ വലിയ ഒരു പാളിച്ച ഞാൻ മനസ്സിലാക്കിയത്. മുമ്പ് നമ്മുടെ നിയന്ത്രണം, നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി, വീട്ടിനുള്ളിൽ നമ്മുടെ നിയന്ത്രണം പാരന്റ്സിന്, അത് കഴിഞ്ഞ് നമ്മൾ സൊസൈറ്റിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലാണ് നമ്മൾ. അവരെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് നമ്മളെ നെഗറ്റീവ് റിപ്പോർട്ടിന് ഉടനെ നമ്മുടെ വീട്ടിലെത്തും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുടെ ചെവിയിലെത്തും. നമ്മൾ വീടെത്തുന്നതിന് മുന്നേ നമുക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയിട്ടുണ്ടാവും. ഇന്ന് പരസ്പരമുള്ള നിരീക്ഷണം കുറഞ്ഞു, അതിനുള്ള ഉത്തരവാദിത്വം സമൂഹം അതിൽ നിന്ന് പിന്മാറി. കാരണം എങ്ങനെ നശിച്ചു പൊക്കോട്ടെ, കാരണം അവൻ തീരുമാനിച്ചു കഴിഞ്ഞ് ഇറങ്ങി, പിന്നെ അവന്റെ വീട്ടുകാർക്ക് അവനെ വേണമെന്നില്ല, പിന്നെ നമ്മളാണ് നേരാക്കണം. ഇതാണ് അടുത്ത വർത്തമാനം. നമ്മൾ പറയാറുണ്ട്, മിക്ക പാരന്റ്സും നമ്മൾ പറയാറുണ്ട്, അവന്റെ ഇവന്റെ വീട്ടിൽ ആ തന്തയും തള്ളിയൊന്നും ഇല്ല. നമ്മൾ പലരും പെൺകുട്ടികളായിക്കോട്ടെ അങ്ങോട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ, എന്താ സമൂഹത്തിനല്ല പറയുന്നത്, നമ്മൾ ആ പാരന്റ്സിനെ കുറ്റം പറയുന്നത്. അപ്പൊ സമൂഹം എന്ത് വിചാരിക്കും, ഈ പാരന്റ്സിനും തന്തയ്ക്കും തള്ളിക്കില്ലാത്തതാണ് പിന്നെ നമുക്ക് പിന്നെ നേരാക്കേണ്ട കടമ എന്ന ചിന്ത. ഇങ്ങനെ ഓരോ പാരന്റ്സ് വിചാരിക്കും എന്തായി, ഓരോ മക്കളും സമൂഹത്തിൽ ക്രിമിനലുകളും കുറ്റവാളികളായിട്ട് വെളിയിൽ ഇറങ്ങും. അവർക്ക് പിന്നെ ഈ പറഞ്ഞു ഒന്നും അറിയിക്കാതെ വളർത്തുന്ന പാരന്റ്സ് ആണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ നാശം. അവരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കണം, ഞങ്ങൾ കഷ്ടപ്പെട്ടു, അവനൊന്നും അറിയണ്ട. ശരി, കഷ്ടപ്പെട്ടു കഷ്ടപ്പെടണ്ട, ശരി. ബാക്കി എന്തെങ്കിലും അവന് രാവിലെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കടമ വേണ്ട, ഈ ഭൂമിയിൽ ജനിച്ചു വന്നിട്ട് ഉറങ്ങി എണീക്കുമ്പോ തുടങ്ങി അവസാനം ഉറങ്ങുന്നവരെയും നിങ്ങൾ ഏറ്റെടുത്തു പറഞ്ഞാൽ പിന്നെ അവന്റെ അവനെന്താ പിന്നെ സമൂഹത്തിൽ ചെയ്യുക, ദ്രോഹം തന്നെ ചെയ്യുള്ളൂ. കാരണം ഈ ഒരു നോക്കിയുള്ളൂ, ഒരു ബാഡ് ഹാബിറ്റ്സ് എപ്പോഴാണ് ചെയ്യുന്നത്, ഒരാളോട് ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് സിഗരറ്റ് വലിക്കണേ ചോദിച്ചു, അപ്പൊ അയാൾ പറഞ്ഞു ഫ്രീ ടൈം കിട്ടുമ്പോ അല്ലെങ്കിൽ ടെൻഷൻ ആകുമ്പോ. അപ്പൊ ഈ ഫ്രീ ടൈം കിട്ടുമ്പോൾ സിഗരറ്റ് എടുത്ത് കത്തിക്കുന്നു, എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്ക് അത് സിഗരറ്റ് വലിക്കുന്ന ചിന്തയാ വരുന്നില്ല, എല്ലാം കഴിഞ്ഞ് ഫ്രീ ടൈം
9: കിട്ടുമ്പോഴാണ്.
8: അപ്പൊ നമ്മൾക്ക് നോക്കുന്ന സമയത്ത് ബാഡ് ഇപ്പൊ ഡ്രിങ്ക്സ് ആയിക്കോട്ടെ ഏതായിക്കോട്ടെ എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത്, അപ്പൊ രണ്ടെണ്ണം കഴിക്കാം. അപ്പൊ ഈ ഫ്രീ ടൈം ആണ് ഇവന്റെ നാശം. അപ്പൊ കുട്ടികളെ അല്ലെങ്കിൽ ഇവർക്ക് ഫ്രീ ടൈം നമ്മൾ കൊടുക്കാൻ പാടില്ല, അവരെ എന്തെങ്കിലും എൻഗേജ്ഡ് ആക്കണ്ടേ, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും, പിന്നെ അവർക്ക് എന്താ ചെയ്യാനുള്ളത്. അപ്പൊ അവർ ഓൾറെഡി ഫ്രീ ടൈം അവർക്ക് ഇഷ്ടം പോലെ സമയം. അപ്പൊ അവര് സമൂഹത്തിൽ അവരെ കൊണ്ട് പറ്റാവുന്ന ദോഷം മുഴുവൻ ചെയ്യും, അവനും നശിക്കും, അടുത്തവനെയും കൊന്നിട്ടേ പോളൂ. ഇന്ന് അച്ഛനമ്മയും കൊല്ലുന്നു അല്ലെങ്കിൽ എന്താ പറയാ മുത്തശ്ശനെ കൊല്ലുന്നു, ഇതൊന്നും പുതിയതായി കണക്കാക്കണ്ട. ഇനി ഇത് ആവർത്തിക്കും കൂടുതലുള്ളൂ, കാരണം അങ്ങനെയുള്ള കയ്യിൽ ഇത് പൗരന്മാരുടെ കയ്യിൽ മുഴുവൻ. കാരണം നമുക്ക് അവരെ നോക്കാൻ നേരമില്ല, എന്തിനാ ഇങ്ങനെ അച്ഛനമ്മയും ഓടുന്നത്, അവർക്ക് പോലും ബോധമില്ല. ഇവിടെ വേറെ ഞാൻ നന്നായി സമ്പാദിക്കുന്നുണ്ട്, രാത്രി ഡേ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ അടിച്ച് കുടുംബം പോറ്റാൻ, എന്തുകൊണ്ട് പോറ്റണത് ഡേ നൈറ്റ് അടിച്ചിട്ട്, അവസാനം നിങ്ങൾ ബി പി അടിച്ച് ഒരു സൈഡും പോവും അല്ലെങ്കിൽ അറ്റാക്ക് നിങ്ങൾ ചത്തുപോകും. ആ വിജയത്തിന് മൂന്നേരം ചോറ് ജീവൻ നിലനിൽക്കാനുള്ള സ്ഥാനം കൊടുത്താൽ മതി, ബാക്കി അവൻ ചെയ്തോട്ടെ. ഈ ഭൂമിയിൽ അവനൊരു ചില കർമ്മങ്ങളില്ലേ ജനിച്ചു വന്നതിന്. നമ്മളീ പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരുവും സ്വാമി വിവേകാനന്ദനും ആവണ്ട, ആവാൻ പറ്റൂല, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ ആവശ്യത്തിന് ചെയ്യുക. ഇവിടെ വേറെ ഞാൻ എന്തൊക്കെയോ വലിയ സംഭവമാണ്, എന്റെ കുടുംബത്തിൽ ഞാൻ ഇങ്ങനെ അവരെ ഒന്നും അറിയിക്കാതെ വളർത്തി, ഒന്നും അറിയിക്കാതെ വളർത്തിയാൽ നിങ്ങൾ അവന്റെ കൈ കൊണ്ടുവരും ചാവും ഉറപ്പാ. നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കിയേ ഓരോ പഞ്ചായത്തിലും ജീവിക്കുന്നവർ, അവരുടെ പഞ്ചായത്തിൽ നടന്ന കൊലപാതകങ്ങളും മറ്റ് പ്രവൃത്തികളും ദുഷ്പ്രവൃത്തികളും കഞ്ചാവ് കടത്തലും അല്ലെങ്കിൽ എന്തിലൊക്കെ ഏർപ്പെടുന്നത് നോക്കിയേ.
9: അതായത് നമ്മളുടെ ചുറ്റും നമ്മളിപ്പം കൂടുതൽ ഒരുപാട് ഈ പറഞ്ഞതിന്റെ കൂട്ട് വെളിയിൽ പോയി സെർച്ച് ചെയ്ത് എന്തുകൊണ്ട് നമ്മളുടെ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് നമ്മളുടെ കുട്ടികൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ നമ്മളുടെ കുട്ടികൾ ഇങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നതിനേക്കാള് നമ്മളുടെ ചുറ്റിനും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, നമ്മളുടെ ചുറ്റിനും നമ്മളുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു എൻവയോൺമെന്റിൽ അവരെന്തുകൊണ്ടാണ് അവരിങ്ങനെ പ്രതികരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു എന്താ പറയുക ആ ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളുടെ കുട്ടികളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ അവസാനമായി എപ്പോഴും ശരിക്കും എപ്പോഴാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്? അവർക്ക് വില കൂടിയ ഫോൺ കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് കുറച്ച് സമയം നമുക്ക് കണ്ടെത്താം അല്ലെ, അവരുടെ തെറ്റുകൾ നമുക്ക് കണ്ടെത്തുന്നതിന് മുമ്പ് അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
10: ഹലോ, നമസ്കാരം. കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
9: നമസ്കാരം.
10: നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മളെ ലൈഫിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കുട്ടികളെ എങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകാന്ന് ഓരോ രക്ഷകർത്താക്കൾ ആലോചിക്കൊണ്ടിരിക്കുന്നു. അന്നേരം മൂല്യം നമ്മൾ ഓരോ പൈസ ചെലവാക്കുമ്പോഴും അതിന്റെ മൂല്യം കുട്ടികളെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പൈസയുടെ മൂല്യം ഒന്നും അറിയത്തില്ല. ഇപ്പൊ ഒരു പാവപ്പെട്ടവൻ ആയാലും എല്ലാവരും കുട്ടികൾ ആവശ്യപ്പെടുന്നത് എല്ലാം വാങ്ങിക്കൊടുക്കുക. നമ്മളെ പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ പോലും നമ്മളെ രക്ഷകർത്താക്കൾ നമുക്ക് വാങ്ങിത്തരുന്നില്ല. പക്ഷെ അവർക്ക് അന്ന് ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. അന്നേരം അവര് പറയുന്നത് എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പറ്റാത്ത സാഹചര്യം. പക്ഷെ അന്നത്തെ ആ സിറ്റുവേഷനിൽ ജീവിച്ചവരാരും മാതാപിതാക്കളെ കൊന്നില്ല, അപ്പൂപ്പനെ കൊന്നില്ല, അമ്മൂമ്മയെ കൊന്നില്ല, ഒന്നും ചെയ്തില്ല. അവര് കേട്ടു, ആ ശരി നമുക്കിത് വേണില്ല എന്നും പറഞ്ഞ് അവര് പോവുകയാണ്. പിന്നെ നമ്മള് സാങ്കേതിക വിദ്യകളെ കുറിച്ച് പറഞ്ഞ ഇന്നലെ നമ്മളൊരു സബ്ജക്റ്റ് ആയിരുന്നു എടുത്തത്. അപ്പൊ ആ സാങ്കേതിക വിദ്യകൾ വളരുന്നു, ശരി തന്നെ, മാറ്റങ്ങൾ സംഭവിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഇന്ന് ഫോൺ എല്ലാരും അഡിക്റ്റാ. ഫോണില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടം, ഫോണില്ലാതെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു സംഭവം കണ്ടു. ഒരാടത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ എപ്പോഴും ഇങ്ങനെ ഫോൺ ഉപയോഗിക്കുന്ന വിഷയം പറഞ്ഞു, ഫോണില്ലാന്ന് നിങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ പോയി മരിക്കും, ഫോണില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു കുട്ടിയോട് വെച്ചിട്ട് ചെറിയൊരു ആൻസറാണ്. അപ്പൊ അവർക്ക് ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷെ എല്ലാ ഉപകരണങ്ങളും നമുക്ക് നല്ലതാണ്, തന്നെയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഈ ഫോണിൽ കൂടി എന്തെല്ലാം ഉപയോഗിച്ച് ആരെ എങ്ങനെ കൊല്ലണം, ഏതെല്ലാം രീതിയിലെ പദ്ധതികൾ ഒരുക്കണം, കൂട്ടായ്മയായിട്ടാണ് അവര് ഓരോ കാര്യങ്ങളും പദ്ധതി ഒരുക്കുന്നത്. ഇപ്പൊ ഒരു പല കുട്ടികളും പല സിറ്റുവേഷനിൽ വരുന്നതാണ്, പല വീട്ടുകളിൽ നിന്ന്. അന്നേരം ഇപ്പൊ നമുക്ക് അവരെ ക്രിമിനൽ, എല്ലാ കുട്ടികളും ഇപ്പം പകുതി തലമുറയിൽ ക്രിമിനലിന്റെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വീട്ടിലായാലും ഒരാളെടുത്ത് ഇപ്പൊ അമ്മയുള്ളത് സ്നേഹമായിട്ട് പെരുമാറിയാൽ പോലും ആ കുട്ടി നല്ല കയറിയില്ലാ പോലും, പൈസ കൊടുത്ത് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ മറ്റുള്ള ഉപകരണങ്ങൾ നശിപ്പിക്കുക, അവര് ഒരു വല്ലാതെ വയലന്റ് ആവുക. നമ്മൾ ഇനി എത്ര സ്നേഹിച്ചിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവർക്ക് അതിനെയൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടായിട്ടില്ല. ഈ തലമുറ ഇപ്പൊ മുന്നോട്ട് പോകുന്ന അങ്ങനെയാണ്, അവരൊന്നിനെ നന്മകളെ ഒന്ന് സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർക്ക് പെട്ടെന്ന് കാശ് ഉണ്ടാക്കണം, പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം, ഒന്നിനും ഒരു ബുദ്ധിമുട്ടും അറിയാതെ മുന്നോട്ട് പോകണം, ഒന്നും അവർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല. പിന്നെ 90% 100% എടുത്താലും 5% കുട്ടികളെ ഉള്ളു നല്ല രീതിയിൽ കേറി ഇത് പോകുന്നു, ബാക്കി 95% സമൂഹത്തിനും കുടുംബത്തിനും എല്ലാം പ്രശ്നം രൂക്ഷമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക അവര്.
9: അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് ചുറ്റിനും നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കണം അല്ലേ. അതായത് ഒരു കാലത്ത് ഒരു കുട്ടികൾക്ക് ഒരു തെറ്റ് പറ്റിയാൽ നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു, കുട്ടികളല്ലേ അതറിയാതെ ചെയ്തതായിരിക്കും. പക്ഷെ ചില സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കാൻ നിർബന്ധിതരാകുകയാണ്. എസ്പെഷ്യലി ഇന്നലത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം അത് ചോദിച്ചത് 13 വയസ്സുള്ള കുട്ടി എങ്ങനെയൊക്കെ എങ്ങനെ ചിന്തിക്കും എന്നുള്ളതായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരു കൊലപാതകത്തിൻ്റെ ഒരു ക്രൂരത മാത്രമല്ല, ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഇത്രയും വലിയൊരു കുറ്റകൃത്യത്തിൻ്റെ ആശയം എങ്ങനെ എത്തി എന്നുള്ളതാണ്. നമ്മളുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇന്ന് ലോകം മുഴുവനും ഉണ്ട്. അതായത് ഒരു മൊബൈൽ ഫോൺ തുറന്നാൽ മതി വിവരങ്ങൾ, വീഡിയോകൾ, സോഷ്യൽ മീഡിയ, ഗെയിമുകൾ, സിനിമകൾ, പുതിയ പുതിയ ബന്ധങ്ങൾ എല്ലാം അവരുടെ വിരൽ തുമ്പിൽ തന്നെയുണ്ട്. അതിൽ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് വളരുന്നതിന് മുൻപ് ചിലപ്പോൾ അവരുടെ ആ ഒരു വിവരങ്ങൾ അവരുടെ മുന്നിലേക്ക് വളരെ വേഗത്തിലാണ് എത്തുന്നത്. അപ്പോൾ ചോദിക്കുന്നത് കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്നല്ല, ഫോൺ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാരെ പാസഞ്ചർ, കൂടെ ഞാൻ RJ സുമയ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
3: എടി മിടുക്കി.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
8: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
9: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
10: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
9: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
10: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകാരെ പാസഞ്ചർ ആയിരുന്നു. കൂടെയുള്ളത് ഞാൻ RJ സുമയായിരുന്നു. അപ്പം നമ്മളുടെ സമയം ഇതാ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം നമ്മളെ ഞെട്ടിച്ച ഒരു വാർത്ത മാത്രമായി അവസാനിക്കരുത്. അത് ഓരോ അധ്യാപകരും മാതാപിതാക്കളും സമൂഹവും ചിന്തിക്കേണ്ട ഒരു മുന്നറിയിപ്പാവണം. കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടത് നല്ല വിദ്യാഭ്യാസവും സൗകര്യങ്ങളും മാത്രമല്ല, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബോധവും തെറ്റിപ്പോയാൽ തിരികെ വരാൻ കഴിയുന്ന സുരക്ഷിതമായൊരു ഇടവും കൂടിയാണ്. കാരണം കുട്ടികളുടെ ഭാവി അവരുടെ കൈകളിൽ മാത്രമല്ല, അവരെ വളർത്തുന്ന നമ്മുടെ കൈകളിലും കൂടിയാണ്. അതുകൊണ്ട് കുട്ടികളെ നിയന്ത്രിക്കുന്നതിന് മുമ്പ് അവരെ നമുക്ക് മനസ്സിലാക്കാം, വിധിക്കുന്നതിന് മുമ്പ് അവരെ നമ്മൾക്ക് കേൾക്കാം. കാരണം ഒരു കുട്ടിയെ തിരുത്താൻ വൈകുന്നതിനേക്കാൾ അവനെ മനസ്സിലാക്കാൻ കുറച്ചു നേരത്തെ സമയം കണ്ടെത്തുന്നതാണ് നല്ലത്. ഇന്നത്തെ ചിന്ത ഇത്രമാത്രം. കുട്ടികളെ വളർത്തുന്നത് ഒരു കുടുംബത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നാളെ തിരികെ കാണാം എന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ.
1: കാലാന്തരം.
0: സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു ആഘോഷം കൂടിക്കടന്നുപോകുന്ന ദിനങ്ങളിലാണ് നാം ഏവരും. സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം പൂർണമായും എല്ലാവർക്കും ലഭിച്ചോ എന്നുള്ളത് എന്നും ഒരു ചർച്ചാ വിഷയമാണ്. എന്നാൽ 1947 നിന്ന് 2026 ആഗസ്റ്റ് 15 കടന്നു പോകുമ്പോഴേക്കും നാം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗങ്ങളെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യം വികസിക്കുന്നു. ജനങ്ങളുടെ പട്ടിണിയും തൊഴിലില്ലായ്മയും ഒക്കെ പരിഹരിക്കാൻ നല്ലൊരു പങ്ക് വരെ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ വികസനത്തിന്റെയും വളർച്ചയുടെയും പടവുകൾ കയറാൻ നമ്മുടെ രാജ്യത്തിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. സ്വാതന്ത്ര്യത്തിന്റെ നറുവെളിച്ചം എല്ലായിടങ്ങളിലേക്കും പകരുന്ന പൂർണമായ ചന്ദ്രികയിൽ തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥ നമ്മുടെ മുഴുവൻ ജനങ്ങൾക്കും അനുഭവപ്പെടട്ടെ. സ്വാതന്ത്ര്യദിനത്തിന് മറ്റൊരു സന്ദേശം കൂടി നമ്മോട് പങ്കുവെക്കാനുണ്ട്. വൃത്തിയുള്ള നാട് എന്ന ആശയം കൂടി ഇത്തവണ സ്വാതന്ത്ര്യദിനത്തിനോടൊപ്പം ജനങ്ങളുടെ ഇടയിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. എല്ലാവരും സമ്പൂർണ്ണ ശുചിത്വ പരിപാടികളിൽ പങ്കെടുക്കാനും സർക്കാർ നമ്മോട് പറയുന്നുണ്ട്. നാടും നഗരവും വീടുകളും നമ്മുടെ ഗ്രാമവും നഗരങ്ങളും എല്ലാം സൗന്ദര്യപൂർണമായ ശുചിത്വം നിറഞ്ഞ വഴികളും വീടുകളും ഓഫീസുകളും സ്കൂളുകളും കൊണ്ട് നിറയട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം. വൃത്തിയെക്കുറിച്ച് നല്ല ധാരണ നമ്മുടെ ജനങ്ങളിൽ ഉണ്ടാകട്ടെ. ഓരോ പ്രവർത്തനത്തിലും ശുചിത്വത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യട്ടെ. പരസ്പരം ശുചിത്വ ബോധത്തെക്കുറിച്ച് സംസാരിക്കട്ടെ. മറ്റുള്ളവരെ അതിനായി പ്രേരിപ്പിക്കട്ടെ. ഒരു വർഷം കുറഞ്ഞത് 100 മണിക്കൂറുകളെങ്കിലും നാം ശുചിത്വപൂർണമായ നാടിനു വേണ്ടി സ്വമേധയാ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങണമെന്ന് നമ്മോട് സർക്കാർ ആവശ്യപ്പെടുന്നു. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും ആവശ്യപ്പെടുന്നു. അതിനൊക്കെ കൈകോർത്ത് നിന്നുകൊണ്ട് സ്വച്ഛതയുടെ വൃത്തിയുടെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറാനുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ നമുക്കെല്ലാവർക്കും പങ്കെടുക്കാമെന്ന് കാലാന്തരത്തിൽ അറിയിക്കുന്നു. രാജ്യാന്തര പ്രശസ്തനായ ഒരു ആണവ ശാസ്ത്രജ്ഞൻ നമ്മെ വിട്ടുപോയി. MB പരമേശ്വരൻ 91 വയസ്സിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞനായിരുന്നു ഒരു കാലത്ത് അദ്ദേഹം. ലാബുകൾക്കും ക്ലാസ് മുറികൾക്കും അപ്പുറം ശാസ്ത്രത്തെ ജനകീയമാക്കുന്നതിൽ, ജനങ്ങൾക്ക് പൂർണമായും പ്രയോജനപ്പെടുത്തുന്നതിൽ ഒക്കെ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ജനങ്ങളിൽ ശാസ്ത്രീയ മനോഭാവം വളർത്തുന്നതിനും അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. തനിക്ക് ആവുന്ന കാലം മുഴുവൻ രാജ്യത്തെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തെ ജനങ്ങളിലേക്ക് പൂർണമായും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു അദ്ദേഹം മുഴുകിയത്. ലോകപ്രശസ്തനായ ആണവ ശാസ്ത്രജ്ഞൻ, മികച്ച എഴുത്തുകാരൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ ഒരാൾ, ഭാരത് ജ്ഞാൻ വിജ്ഞാൻ സമിതിയുടെ പ്രവർത്തകൻ, ഓൾ ഇന്ത്യ പീപ്പിൾസ് സയൻസ് നെറ്റ്വർക്കിന്റെ പ്രവർത്തകൻ, കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ പ്രധാനി, അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു തൃശൂരിൽ 1956 ജനിച്ച ശ്രീ MB പരമേശ്വരൻ. തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കി. അദ്ദേഹം 1965 മോസ്കോയിലെ പവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിലാണ് PhD നേടിയത്. തുടർന്നാണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ശാസ്ത്രജ്ഞനായി ചേർന്നത്. കേരളത്തിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും അദ്ദേഹം കുറെ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ലാബുകൾ വിട്ട്, ക്ലാസ് മുറികൾ വിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ശാസ്ത്ര പ്രചരണവും ശാസ്ത്രീയ മനോഭാവം വളർത്തലും ലക്ഷ്യമാക്കി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. 1990s മധ്യഭാഗത്ത് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ അജണ്ട രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചിരുന്നു. ജ്യോതിശാസ്ത്രം, ഗണിതം, രാഷ്ട്രീയം, അറ്റോമിക് സയൻസ്, സാമൂഹിക ശാസ്ത്രം, പരിസ്ഥിതി ശാസ്ത്രം, അങ്ങനെ നിരവധി മേഖലകളിൽ തന്റേതായ ബുദ്ധിയും കഴിവും ഉപയോഗപ്പെടുത്തുകയും യുക്തിസഹമായ ചിന്തയ്ക്കും ശാസ്ത്രീയ അവബോധം വളർത്തുന്നതിനുമൊക്കെ അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അത്തരത്തിൽ വളരെ ജനകീയനായ സന്നദ്ധതയോടുകൂടി കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ച വലിയൊരു വ്യക്തിയെ കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് കാലാന്തരത്തിന്റെ ആദരാഞ്ജലികൾ അറിയിക്കട്ടെ. ഒരു പഴയ ട്രെയിൻ യാത്രയെക്കുറിച്ച് പറയാം. വായനയിൽ അവിചാരിതമായി കടന്നു വന്നതാണ്. ഏകദേശം 27 km മാത്രമേ ആ ട്രെയിൻ യാത്ര ചെയ്യുന്നുള്ളൂ. എന്നാൽ ആ യാത്രയ്ക്ക് അന്ന് 2 മണിക്കൂറിലധികം എടുക്കുമായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ ആ പാസഞ്ചർ ട്രെയിനിനെ ഒരു കോമഡിയായി ലോകത്തിലെ ഏറ്റവും പതുക്കെ ഓടുന്ന പാസഞ്ചർ വണ്ടി എന്ന് വിളിച്ചിരുന്നു. എന്നാൽ ആ മെല്ലെപ്പോക്കിന് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടായിരുന്നു. പാലങ്ങൾ കടന്ന് വിശാലമായ കാവേരി നദിക്ക് മുകളിലൂടെ പതുക്കെ ആ ട്രെയിൻ അങ്ങനെ കടന്നുപോകും. ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ വൈറലായിരിക്കുന്നു. ആരോ പോസ്റ്റ് ചെയ്തതാണ്. ഏതോ കാലത്ത് അവരുടെ കയ്യിലെ ക്യാമറ ഉപയോഗിച്ച് അവർ എടുത്തതാകും. തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ മുകളിലൂടെയാണ് ട്രെയിൻ കുറെ ദൂരം കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ നദിയുടെ വിശാലതയും തിരുച്ചി നഗരത്തിന്റെ ദൃശ്യങ്ങളും അതിനപ്പുറം ഉയർന്നു നിൽക്കുന്ന മലൈക്കോട്ടെ എന്ന പാറക്കൂട്ടങ്ങളെയും ഒക്കെ നമുക്ക് ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിയും. ഇന്നും തിരുച്ചിറപ്പള്ളി റെയിൽവേയുടെ ഭൂപടത്തിൽ ഈ സ്ഥലങ്ങൾക്കും സ്റ്റേഷനുകൾക്കുമൊക്കെ പ്രാധാന്യമുണ്ട്. കൽക്കരി വണ്ടി പിന്നീട് ഡീസൽ വണ്ടിയായി മാറി. അവിടെ നിന്നും വൈദ്യുതിയിലേക്കും മാറ്റം വന്നു. റെയിൽവേ മീറ്റർ ഗേജിൽ നിന്ന് ബ്രോഡ് ഗേജായി മാറി. അങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ടായി ഈ പാതയിലൂടെ. ട്രെയിനുകൾ മാറി, ലോക്കോമോട്ടീവുകൾ മാറി, പുതിയ കോച്ചുകൾ വന്നു. പാളങ്ങളെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യകൾക്ക് മാറ്റം വന്നു. പക്ഷേ കാവേരി പാലത്തിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങൾക്ക് വലിയ മാറ്റമില്ല. പ്രകൃതി അവിടെ അത്ര മനോഹരമായി നിൽക്കുന്നു. അതാണ് ഇന്നും ആ പഴയ ഫോട്ടോയെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു പഴയകാല റെയിൽവേ കഥ പോലെ വികസിപ്പിക്കാവുന്ന ലാൽഗുഡി പാസഞ്ചറിന്റെ കഥയാണ് കാലാന്തരത്തിൽ പറഞ്ഞത്. ട്രെയിനും മാറി, കാലം മാറി, പക്ഷേ കാവേരി നദിയുടെ സൗന്ദര്യത്തിന് മാറ്റമൊന്നുമില്ല. അതിനു മുകളിലൂടെ ലാൽഗുഡി പാസഞ്ചർ ഇപ്പോഴും കടന്നു പോകുന്നു. കാലാന്തരത്തിൽ നമുക്ക് ഒരു ഗാനം കേൾക്കാം. കാലാന്തരം അതിനുശേഷം തുടരും.

0: ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: കാലാന്തരം. പരസ്യം ചെയ്യൽ ഒരു വലിയ കലയാണ്, ഒരു വലിയ മാധ്യമമാണ്, ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അങ്ങനെ പലതുമുണ്ട് പരസ്യം ചെയ്യലിന്റെ പിന്നാമ്പുറങ്ങളായും പിൻകഥകളായും ചേർത്ത് വെക്കാവുന്ന കഥകളായും ഒക്കെ. സോഷ്യൽ മീഡിയയിൽ ഹാർപ്പർ കോളിൻസ് എന്ന് പറയുന്ന പുസ്തകശാലക്കാരൻ അടുത്തിടെ ഒരു പുസ്തകത്തെ പറ്റി പരസ്യം ചെയ്തു. അത് വളരെ ശ്രദ്ധേയമായി. കേശവ് എന്ന ഒരു ജീവനക്കാരനെ തന്നെ അവർ ഒരു പുസ്തകക്കള്ളനായി പ്രഖ്യാപിച്ചു. എങ്ങനെയെങ്കിലും പ്രചാരം നേടണമല്ലോ, പരസ്യം ശ്രദ്ധിക്കപ്പെടണമല്ലോ. 100 കണക്കിന് മീഡിയകളും പരസ്യചിത്രങ്ങളും റീലുകളും അങ്ങനെ കണ്ടുപോകുന്ന കാലത്ത് എങ്ങനെയും ശ്രദ്ധ പിടിക്കാൻ വ്യത്യസ്തങ്ങളായ പരസ്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പ്രശസ്തമായ ഹാർപ്പർ കോളിൻസ് പുസ്തകശാല ഒരു പരസ്യം നൽകുകയുണ്ടായി. കേശവ് എന്ന ജീവനക്കാരനോട് അവരാവശ്യപ്പെടുന്നു, ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് മോഷ്ടിച്ച പുസ്തകങ്ങൾ തിരികെ കൊണ്ടുവരൂ എന്നാണ്. വാണ്ടഡ് പോസ്റ്റർ എന്ന രീതിയിലാണ് പരസ്യം ചെയ്തിരിക്കുന്നത്. പുസ്തകങ്ങളെക്കുറിച്ച് പോസ്റ്റിട്ടാൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരണം മോശമാണ്. അതാണ് ഇത്തരത്തിൽ ഒരു രസകരമായ പരസ്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. അപവാദം പറയൽ, രസകരമായ ഗോസിപ്പിങ്, തട്ടിപ്പുകൾ, ക്രൈം കഥകൾ, ഇവയ്ക്കൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഡിമാൻഡ്. അങ്ങനെയുള്ള പോസ്റ്റുകളെ അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത്തരത്തിൽ ഒരു പരസ്യം അവർ ചെയ്തതാണ്. യഥാർത്ഥത്തിൽ കേശവ് പുസ്തകമൊന്നും മോഷ്ടിച്ചിട്ടില്ല. അയാൾ അങ്ങനെ ചെയ്തു എന്നും അതിനുവേണ്ടി വ്യത്യസ്തമായ രീതിയിൽ ഒരു പോസ്റ്റിട്ടുകൊണ്ട് കമ്പനി കൂടുതൽ ആളുകളിലേക്ക് അവരുടെ പുസ്തകത്തെ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അത്രേ. നമ്മുടെ നാട്ടിലും ചില എഴുത്തുകാരും പ്രസാധകശാലകളുമൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഏത് വിധേനയും ആളുകളെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ, ആ പെടാപ്പാടുകളിലാണ് ഇന്ന് ലോകത്തെ എല്ലാ മനുഷ്യരുമെന്ന് തോന്നിപ്പോകും സോഷ്യൽ മീഡിയ കണ്ടാൽ. അങ്ങനെ സ്വന്തം ജീവനക്കാരനെ പുസ്തക കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് പുസ്തകത്തിന്റെ പ്രമോഷൻ നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ചില എഴുത്തുകാർ തമ്മിലുള്ള പരസ്പര പഴിചാരലുകളൊക്കെ ഇത്തരത്തിൽ അവരുടെ പുസ്തകങ്ങളെ കൂടുതൽ വിറ്റഴിപ്പിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണോ എന്ന് തോന്നിപ്പിക്കുന്നത്. ഒരുപക്ഷെ കാലാന്തരത്തിന് അങ്ങനെ തോന്നിയതാകാം. നാടകപ്രിയർക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു വാർത്ത കാലാന്തരത്തിൽ പറയാം. 26 വർഷങ്ങൾക്ക് ശേഷം അശ്വമേധം എന്ന നാടകം KPAC തന്നെ വീണ്ടും അവതരിപ്പിക്കുന്നു എന്ന് പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നിരിക്കുന്നു. എത്രയോ തലമുറകൾ മലയാളി നാടകലോകം ആസ്വദിച്ച നാടകങ്ങളിലൊന്നാണ് അശ്വമേധം. 1950-60 കാലങ്ങളിൽ കേരളത്തിൽ പടർന്നു പിടിച്ച കുഷ്ഠരോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ പേറി നടന്ന, മനുഷ്യരാൽ വെറുക്കപ്പെട്ട നമ്മുടെ സഹജീവികളുടെ എല്ലാ വിഷമങ്ങളെയും ചിത്രീകരിച്ച നാടകമായിരുന്നു തോപ്പിൽ ഭാസിയുടെ രചനയിൽ സംവിധാനത്തിൽ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്ന KPAC 1962 അവതരിപ്പിച്ചു.

അവതരിപ്പിച്ച അശ്വമേധം നാടകം. തുടർച്ചയായി ഒരുപാട് കാലം അവർ തന്നെ വേദിയിൽ ഈ നാടകം അവതരിപ്പിച്ചു. ആ നാടകത്തിലെ പ്രശസ്തമായ ഒരു ചോദ്യമുണ്ട്, രോഗം വരുന്നത് ഒരു കുറ്റമാണോ? ഒരാളും അങ്ങനെ രോഗം വരാൻ ആഗ്രഹിക്കുന്നില്ല. ബാക്ടീരിയകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വൈറസുകളുടെ ആക്രമണങ്ങളിലൂടെ നിസ്സഹായരായ മനുഷ്യർക്ക് രോഗങ്ങൾ വന്നു കയറുന്നു. രോഗം ഒരിക്കലും ആരും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ മനുഷ്യരിലേക്ക് അത് എത്തിച്ചേരുകയാണ്. നൂർനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ കുഷ്ഠരോഗികളുമായി തോപ്പിൽ ഭാസി നേരിട്ട് സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങൾ അറിയുകയും ചെയ്തതിലൂടെയാണ് ഈ നാടകം പിറവിയെടുത്തത്. 1957 കാലത്തൊക്കെ കുഷ്ഠരോഗികളായ ആളുകൾ നിരത്തിലൂടെ നടക്കുക, പൊതുസ്ഥലങ്ങളിൽ പോകുക ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ലെപ്രസി ചികിത്സയ്ക്കായി പ്രത്യേകമൊരു ആശുപത്രി സർക്കാർ തുടങ്ങിയത്. അവിടെ ചികിത്സിക്കാൻ ഈ രോഗം ബാധിച്ചവരെയെല്ലാം നിർബന്ധിതമായി സർക്കാർ എത്തിക്കുകയും ഈ രോഗത്തെ പടർന്നു പിടിക്കുന്നതിൽ നിന്ന് നന്നായി നിയന്ത്രിക്കുകയും ചെയ്ത കാലമുണ്ട്. 1967 അശ്വമേധം, പ്രേംനസീർ, സത്യൻ, ഷീല തുടങ്ങിയ പ്രഗത്ഭരായ അന്നത്തെ നടീനടന്മാരെ വെച്ചുകൊണ്ട് തോപ്പിൽ ഭാസി, എ വിൻസെന്റ് എന്നിവരുടെ 1967 അശ്വമേധം മലയാളത്തിലെ സിനിമയായി മാറി. തോപ്പിൽ ഭാസിയുടെ രചനയിൽ വിൻസെന്റ് മാഷാണ് ചിത്രം സംവിധാനം ചെയ്തത്. നിരവധി പാട്ടുകൾ കൊണ്ട് സമ്പന്നമായ നാടകമായിരുന്നു അശ്വമേധം. അങ്ങനെ ഒരു കാലത്തിന്റെ സാംസ്കാരിക സ്മരണയും മലയാളികളെ ഭയപ്പെടുത്തിയ കുഷ്ഠരോഗമെന്ന മാരകമായ രോഗത്തെ അടിച്ചമർത്താൻ കഴിഞ്ഞതിന്റെയും ഓർമ്മകൾ പങ്കുവെക്കുന്ന ആ നാടകം 26 വർഷം മുൻപ് വരെ KPSC അവതരിപ്പിച്ചിരുന്നതാണ്. അവർ വീണ്ടും അത് വേദിയിലേക്ക് എത്തിക്കുന്നു എന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. കാലാന്തരത്തിൽ അശ്വമേധം നാടകത്തിലെ ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
7: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
8: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
7: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
9: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
10: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
11: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
12: കൊച്ചിയിൽ നിന്നുള്ള ഒരു വാർത്ത വളരെ സന്തോഷം സൃഷ്ടിക്കുന്നതാണ്. കൊച്ചിയിൽ ധാരാളം കോൺക്ലേവുകളും പ്രദർശനങ്ങളും സാംസ്കാരിക പരിപാടികളും ഒക്കെ നടക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി സർഗാത്മകതയുടെ നഗരം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കൊച്ചിൻ നഗരസഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്രേ. അടുത്ത വർഷം അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന്റെ കലകൾ, ഡിസൈൻ, ക്രാഫ്റ്റ് ആൻഡ് കൾച്ചർ ഇവയെല്ലാം ലോകമെമ്പാടുമുള്ള കലാകാരന്മാരെയും കൂടി വിളിച്ചുകൂട്ടിക്കൊണ്ട് സർഗാത്മകമായ ചിന്തകൾക്ക് ഇടം നൽകുന്ന രീതിയിലേക്ക് മാറ്റാൻ കൊച്ചിയിലെ നഗരസഭ തീരുമാനിച്ചിരിക്കുന്നു. കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാരി ഈ പദ്ധതിയോടൊപ്പം സഹകരിക്കുന്നു എന്ന് അറിയുന്നു. ഇനി കൊച്ചി നഗരത്തിൽ ധാരാളം പ്രദർശനങ്ങൾ, മനോഹരമായ ദൃശ്യവിസ്മയങ്ങൾ, സംസ്കാരത്തിന്റെയും കലയുടെയും ആഘോഷങ്ങളൊക്കെ കാണാൻ കഴിയുമത്രേ. അങ്ങനെ കൊച്ചി പഴയ കൊച്ചിയല്ല, കൊച്ചി വളരെ മാറാൻ പോകുന്നു എന്നുള്ള വാർത്ത വളരെ സന്തോഷകരമാണെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. കാരണം വൃത്തിഹീനമായ നഗരവഴികൾ ആയിരുന്നു കൊച്ചിയിലെ പലയിടങ്ങളും, അവയൊക്കെ മാറുന്നു. അവിടെ നിന്നുള്ള ദുർഗന്ധമില്ലാതെയാകുന്നു കൊച്ചിയിലെ നഗരവഴികൾ. സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും മാതൃകകളായി മാറാൻ പോകുന്നു എന്നതിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടെ. പ്രശസ്തനായ ഒരു അഷ്ടപദി കലാകാരൻ ഓർമ്മയായിട്ട് 30 കഴിയുന്നു. പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. 1916 ഞരളത്ത് രാമപൊതുവാൾ അഷ്ടപദി കലാകാരനായിരുന്നു, പ്രശസ്തനായിരുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന സോപാന സംഗീതത്തെ എല്ലാ ജനങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ജനകീയമാക്കിയ കലാകാരനായിരുന്നു ഞരളത്ത് രാമപൊതുവാൾ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് തന്നെ സോപാനം എന്നാണ്. ചില ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ചില സിനിമകളിൽ അരവിന്ദന്റെ തമ്പ്, ജോൺ അബ്രഹാമിന്റെ അമ്മയറിയാൻ തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയ ഹ്രസ്വചിത്രവുമുണ്ട്. മങ്കട രവിവർമ്മയാണ് അത് ഒരുക്കിയത്. അദ്ദേഹത്തിന്റെ മകനും പ്രശസ്തനാണ് ജരളത്ത് ഹരിഗോവിന്ദൻ. ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മഹാനായ പ്രതിഭാശാലിയായ ആ കലാകാരനെ കാലാന്തരത്തിൽ ഓർക്കുന്നു. അദ്ദേഹം അവതരിപ്പിച്ച സോപാന സംഗീതത്തിന്റെ ഏതാനും ഭാഗങ്ങൾ കൂടി കാലാന്തരത്തിൽ നമുക്ക് കേൾക്കാം.

ആദ്യമായിട്ട് സോപാന സമ്പ്രദായത്തിൻ്റെ ഗണപതി ഗീതം സരസ്വതി ഗീതം പതിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആവശ്യമുള്ളത് എനിക്ക് അറിവുള്ളതും പാടാം, അങ്ങനെ ഭാഗവതിയുടെ ഉദ്ദേശം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി ബി എം ഡബ്ല്യു വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
4: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
5: ആ, അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
4: നടത്താം.
6: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
8: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
9: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
10: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
9: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
10: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
11: പ്രശസ്തമായ ഒരു ഐറിഷ് പഴഞ്ചൊല്ല് പറയാം. അതിങ്ങനെയാണ്, മലയിൽ നിന്നുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ മുഴുവൻ മലയെയും നിങ്ങൾ വിവാഹം കഴിക്കുന്നു. അതായത്, നമ്മൾ ഏത് പ്രദേശത്ത് നിന്നാണോ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത്, ആ സ്ഥലത്തെ മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ അതിനോടൊപ്പം കൂടെ കൂട്ടുകയും ജീവിതമാകെ കൊണ്ടു നടക്കുകയും ചെയ്യേണ്ടി വരുമെന്നാണ് അർത്ഥം. അതാണ് ഈ ഐറിഷ് പഴഞ്ചൊല്ലിന്റെ പിന്നിലുള്ളത്. ഒരിക്കൽ കൂടി അത് പറയാം. മലയിൽ നിന്നുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ മുഴുവൻ മലയെയും നിങ്ങൾ വിവാഹം കഴിക്കും. ഈ പഴഞ്ചൊല്ലോടെ കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8:00, ബുധനാഴ്ചകളിൽ രാവിലെ 9:00. നന്ദി, നമസ്കാരം.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
9: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
12: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
13: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
14: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
15: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
16: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
17: രണ്ടും ഒരുമിച്ചായാലോ?
16: ഒരുമിച്ച് കിട്ടാനോ?
17: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
16: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

കുട്ടികൾക്ക് പായസം കൊടുക്കാൻ പേപ്പർ ഗ്ലാസ്സല്ലേ നല്ലത്? ഞാൻ ആ കടയിൽ വെച്ച് മറന്നുപോയി, നീ ഒന്ന് പോയി എടുത്തിട്ട് വരുമോ? അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: ചേട്ടാ മൈജിയിലേക്ക് വിടാം,
8: ഓണം ഷോപ്പ് ചെയ്യോ.
7: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
8: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
9: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: Texas Sing'em Dance.
1: ഹിന്ദ് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. രാജ്യത്തെ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലെ 3993 ഒഴിവുകൾ, ഇതിൽ 101 ഒഴിവ് തിരുവനന്തപുരം ആർബിഐയിലാണ്. എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ ബിരുദം, ഡിപ്ലോമക്കാർക്കാണ് അവസരം. വിവിധ വിഷയങ്ങളിലാണ് ഒഴിവുകൾ. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എന്നിവയിലോ അനുബന്ധ വിഷയങ്ങളിലോ ഇവയുടെ കോമ്പിനേഷനുകളിലോ നേടിയ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഡിഗ്രി അല്ലെങ്കിൽ ത്രിവത്സര BSc സിവിൽ എഞ്ചിനീയറിംഗ്. ഫൈനൽ പരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്നവർ അപേക്ഷിക്കാൻ അർഹരല്ല. എഞ്ചിനീയറിംഗ് ടെക്നോളജി വിഷയങ്ങൾ: മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ്, മെക്കാട്രോണിക് ഇൻഡസ്ട്രിയൽ മെഷീനിംഗ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, സിവിൽ. പ്രായപരിധി 18-33 വയസ്സിനുള്ളിൽ. അപേക്ഷകർ 1/1/2009 ശേഷമോ 2/1/1991 മുൻപോ ജനിച്ചവരായിരിക്കരുത്. ഉയർന്ന പ്രായപരിധി SST/ST വിഭാഗങ്ങൾക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് 10 വർഷം, SST/ST 15 വർഷം, OBC NCL 13 വർഷം എന്നിങ്ങനെയാണ് ഇളവ്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃതമായ ഇളവ് ലഭിക്കും. പുനർവിവാഹിതരായ വിവാഹമോചിതരായവർക്കും 35 വയസ്സ് വരെ, SST/ST 40, OBC 38 എന്നിവർക്ക് അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷിക്കണം. വെബ്സൈറ്റ് ലിങ്കിലൂടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഒരാൾക്ക് ഒരു RRBയിലേക്ക് മാത്രമേ അപേക്ഷ നൽകാനാവൂ. തത്സമയ ഫോട്ടോ, ഒപ്പ് എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം 04/2026 എന്ന നമ്പറിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 13. അപേക്ഷയിൽ തിരുത്തൽ വരുത്തേണ്ടവർ ഫീസോടുകൂടെ September 16 മുതൽ 25 വരെ അവസരം ലഭിക്കും. പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: റേഡിയോ 91.2 നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ജോലി അവസരങ്ങളെ കുറിച്ചാണ്. ഇനിയും ഒട്ടനവധി അവസരങ്ങളുണ്ട്. നമുക്ക് അവസരങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് കീഴിൽ വയനാട്ടിലെ പൂക്കോടുള്ള മൃഗ ചികിത്സാ പഠന കേന്ദ്രത്തിൽ വെറ്റിനറി നഴ്സിംഗ് ഫാർമസി ലബോറട്ടറി സാങ്കേതിക വിദ്യയിൽ പരിശീലനത്തിന് അപേക്ഷിക്കാം. 7 ഒഴിവുണ്ട്. 6 മാസമാണ് പരിശീലനം. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പൗട്രി സയൻസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യം. വെറ്റിനറി സർവകലാശാലയുടെ വിവിധ കോഴ്സുകൾ പാസ്സായവർക്ക് മുൻഗണന. പ്രായം 2026 സെപ്റ്റംബർ 1 25 വയസ്സ്. അഭിമുഖ തീയതി 19 ആഗസ്റ്റ് 9 രാവിലെ 9:30. സ്ഥലം മൃഗ ചികിത്സാ പഠന കേന്ദ്രം, പൂക്കോട്, വയനാട്. ഫോൺ നമ്പർ 8547414462.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോ നടത്തുന്നത്.
3: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി

0: ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
0: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
0: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
5: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
0: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
8: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
7: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
5: ബമ്പർ സമ്മാനമായി 20 Kia Seros കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
9: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
10: ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
9: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
10: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
0: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
7: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
9: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1,000 50,000 രൂപയും 2,000 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
12: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
13: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
14: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
7: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

ജംഗ്ഷനാണ്. ഇന്റഗ്രേറ്റഡ് ഓർഡർ ഓട്ടോമേറ്റഡ് സൊല്യൂഷൻസ് ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിരുന്നു. 6 മാസത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ASP.NET C#HTML CSS JavaScript Web API SQL എന്നിവയിൽ അറിവും മികച്ച പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടാകണം. ഇമെയിൽ ID iOASCareers@gmail.com. ലോജിയോളജി സൊല്യൂഷൻ ഗ്രാഫിക് ഡിസൈനറെ തേടുന്നു. ബന്ധപ്പെട്ട മേഖലയിൽ 1 വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഇമെയിൽ ID info@logiology.com. വിലാസം 1st floor സഹ്യ ബിൽഡിംഗ്, സൈബർ പാർക്ക്, കോഴിക്കോട്. വെബ്സൈറ്റ് logiology.com. ഇതോടൊപ്പം കുറച്ച് പാട്ടുകൂടി കേട്ടാലോ? അപ്പോൾ പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സെൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ് കോൺവെന്റ് ജംഗ്ഷൻ കൊല്ലം.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
9: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
8: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

ഹിന്ദ് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് തിരികെ വരാം. നിങ്ങളോടൊപ്പം ഞാൻ ആദ്രയാണ്. ഗ്ലോബിറ്റ് ബിസിനസ് സൊല്യൂഷൻസ് സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റിനെ തേടുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. IT ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടർ, IT ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടർ പ്രൊഫഷണൽ സർവീസ് എന്നിവയിൽ പരിചയവും കോഓർഡിനേഷൻ, കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ, സ്റ്റോക്ക് ഹോൾഡർ മാനേജ്മെന്റ് എന്നിവയിൽ പ്രാവീണ്യമുണ്ടാവണം. മൈക്രോസോഫ്റ്റ് ഓഫീസിൽ എക്സൽ ധാരണയും വേണം. ഇമെയിൽ ID calcat@gbsits.com. വിലാസം യൂണിറ്റ് 2G സഹ്യ ബിൽഡിംഗ്, സൈബർ പാർക്ക്, കോഴിക്കോട്. പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

പടച്ചോനെ തുമ്മി. എന്റെ പൊന്നു ജനി, ഈ മഴയത്ത് നിന്ന് ഡാൻസ് കളിച്ചിടയ്ക്ക് നിനക്ക് ജലദോഷം മണിയൊക്കെ വരില്ലേ? അതും ഈ വട്ടന്റെ ഒക്കെ കൂടെ. നിങ്ങൾ വിളിച്ചേ, എനിക്ക് അർജന്റായിട്ട് അത്യാവശ്യമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്.

0: സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
2: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
1: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: അല്ലേ, താനെന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
4: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
7: ഓണം ഷോപ്പിംഗോ?
6: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
7: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
0: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

സോലൂഷനിലാണ് നമ്മളിപ്പോൾ. നിങ്ങളോടൊപ്പം ഞാൻ അദ്രയാണ്. ഒട്ടനവധി തൊഴിലവസരങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നത്. കൂടുതൽ പേർക്കും നല്ല വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഇതുപോലുള്ള തൊഴിലവസരങ്ങൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇനിയും എന്തൊക്കെ തൊഴിലവസരങ്ങളുണ്ടെന്ന് നോക്കാം. ഇന്നോവേറ്റീവ് സോഫ്റ്റ്വെയർ ലാബ്സ് ഡേറ്റാ എഞ്ചിനീയറെ തേടുന്നു. ബന്ധപ്പെട്ട മേഖലയിൽ 4-6 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഡേറ്റാ എഞ്ചിനീയറിംഗ് ടൂളുകളിലും പൈത്തൺ, SQL, ജാവ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും പ്രാവീണ്യമുണ്ടാകണം. പവർ BI അല്ലെങ്കിൽ സമാനമായ ബിസിനസ് ഇന്റലിജൻസ് ടൂളുകളിൽ മികച്ച അറിവുണ്ടാകണം. ഇമെയിൽ ID sharika.raj@innovaturelabs.com. വിലാസ് ഇൻഫോ പാർക്ക്, Phase 2, കൊച്ചി. വെബ്സൈറ്റ് innovature.ai. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31 ഓഗസ്റ്റ്. ഇതിനിടയിൽ കുറച്ച് പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: മൈജിലേക്ക് വിടാം.
1: ഓണോ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യൂ ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. ക്ലാസിക് ടെക്നോളജി ആൻഡ് ബിസിനസ് സൊല്യൂഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ തേടുന്നു. ബന്ധപ്പെട്ട മേഖലയിൽ 5-7 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. സ്പ്രിംഗ് ബ്രൂട്ട്, ഹൈബർനെറ്റ്, മൾട്ടി ത്രെഡിംഗ് എന്നിവയിലെ പ്രാവീണ്യത്തോടൊപ്പം MSSQL, ഒറാക്കിൾ തുടങ്ങിയവയിൽ ധാരണയുണ്ടാവണം. CI/CD പൈപ്പ് ലൈനുകളിലും വേർഷൻ കൺട്രോളിലും പരിചയമുണ്ടായിരിക്കണം. CI/CD പൈപ്പ് ലൈനുകളിലും വേർഷൻ കൺട്രോളിലും പരിചയമുണ്ടാകണം. ഇമെയിൽ ID career@stb.com. വിലാസം ട്രാൻസസായി സൈബർ പാർക്ക്, ഇൻഫോ പാർക്ക്, Phase 2, കൊച്ചി. വെബ്സൈറ്റ് www.zbs.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 30. മുത്തൂറ്റ് പാപ്പച്ചൻ ടെക്നോളജീസ് ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രവൃത്തി പരിചയമുള്ളവർക്ക് അവസരം. തസ്തികളും ഒഴിവും. ടെക്നിക്കൽ ലീഡ് AIML, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, ലീഡ് ബിസിനസ് അനലിസ്റ്റ്. ഇമെയിൽ ID ദിവ്യ കെ നായർ @muthoot.com. വിലാസം കാർണിവൽ ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. വെബ്സൈറ്റ് www.mtglobal.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 24. പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: ചത്തുപോകുമെന്ന് നാട്ടുകാര് മുഴുവൻ പറഞ്ഞ അലിയാരാശാന് 100 മൈൽ സ്പീഡിൽ സൈക്കിളെ പോന്നത് കണ്ടോ?
1: അയാളുടെ ആയുസിന് വലിപ്പമുണ്ട്.
0: അലിയാരാശാൻ മെഡിക്കൽ കോളേജിൽ കിടന്ന കാലത്ത് ഇതുവഴി ഏത് ആംബുലൻസ് പോയാൽ പോലും ആൾക്കാര് മുഴുവൻ പറയുമായിരുന്നു അത് അലിയാരാശാന്റെ ബോഡി ആയിരിക്കുമെന്ന്.
1: ആൾക്കാർക്ക് എന്തുവാ പറയാൻ വയ്യാത്തത്? ആശാൻ അധികം ആയുസില്ലെന്ന് പറഞ്ഞവരായിരുന്നു കല്ലിന്റെ അയ്യത്തെ രാമേന്ദ്രനും ഇവിടെ ബാബയ്ക്കാത്തറിയില്ല ജോർജ് അച്ചായനും. അവിടെ രണ്ടും ഭൂമി അങ്ങ് പോയി.
0: പറഞ്ഞവരെ കുറ്റപ്പെടുത്താനൊക്കത്തില്ല. വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് ചോരയിൽ കുതിർന്ന് കിടക്കുന്നത് കണ്ടവരെല്ലാം ആശ മരിക്കുമെന്നാ പറഞ്ഞത്.
1: എന്തോ ആയാലും ഒരു നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമസ്ഥനാ അലിയാരാശ.
0: അത് ശരിയാ. അപകടത്തിൽ പെട്ടതിന്റെ കാശി കിട്ടിയപ്പോ രണ്ടനാഥ മന്ദിരത്തിലേക്ക് നല്ലൊരു തുക വീതം സംഭാവന ചെയ്തു.
1: അത് മാത്രമോ, അപകടത്തിൽ പെട്ടപ്പോൾ ഓടി വന്നെടുത്തവർ ആരൊക്കെയാണെന്ന് തിരക്കി പിടിച്ച് അവർക്കും ധനസഹായം നൽകി. ഇന്നത്തെ കാലത്ത് ആര് ചെയ്യും? അതേസമയം തൊണ്ടുന്തറയിലെ വേണു മരിച്ചതിന്റെ കാശി കിട്ടിയപ്പോ അമ്മാവി അമ്മയും മരുമോളും തമ്മി വഴക്ക് തുടങ്ങി.
0: അതെന്തിനാ? വേണുവിന്റെ ഭാര്യയ്ക്കും തള്ളയ്ക്കും പ്രത്യേകം പ്രത്യേകം കാശി കിട്ടിയതല്ലയോ?
1: അതെ, കാശി കൈ കിട്ടിയപ്പോ വീട്ടു ചെലവ് അമ്മാവി അമ്മ നടത്തണമെന്ന് മരുമോള്. അതല്ല, മരുമോള് തന്നെ ചെലവ് നടത്തണമെന്ന് അമ്മാവി അമ്മ.
0: പണം കൈ വരുമ്പോഴാ ഓരോരുത്തരുടെ തനി ഗുണം വെളിച്ചാടുന്നത്.
1: നിരന്തരം വഴക്ക് നടന്നപ്പോ പിന്നെ അയലത്ത് താമസിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടാ ഉത്തീർപ്പാക്കിയത്. എന്നാലും എന്റെ ഗോപാലകൃഷ്ണ, നിന്റെ അയലത്തുള്ളവരൊക്കെ ഇത്ര അതപ്പൊളിച്ചു പോലോടാ.
0: ചിരിക്കാതെടാ, ചിരിക്കാതെ. ഇലക്ഷൻ കഴിഞ്ഞു, മന്ത്രിമാർ ഭരിക്കാനും തുടങ്ങി, എന്നിട്ടും അടിയും വഴക്കം തീർന്നില്ല. നാണം കെട്ട പണിയായി പോയി.
2: അമ്മാവി ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നടന്നതാ?
1: തെറ്റിദ്ധാരണയുടെ പേര് നടന്നിട്ടാണോ വാദിയും പ്രതിയൊക്കെ ശേഷം നീ ചെന്നത്?
2: അമ്മാവൻ ഞാനൊന്ന് പറയട്ടെ.
0: നീ പറഞ്ഞാൽ നാളെക്കാട് മാറുമോ?
2: അതല്ല, നടന്ന സംഭവം കേട്ടോ. കരിമ്പൻ തറയിലെ മുരുകൻ സാറിന് കണ്ണൂരിലേക്ക് ട്രാൻസ്ഫർ ആയി.
1: മുരുകൻ സാറ് ട്രാൻസ്ഫർ ആയാൽ അമ്മാവി അമ്മയ്ക്ക് എന്താ വേണം? മുരുകൻ ഈ നാട്ടിൽ നിന്ന് പോണ അത്ര സങ്കടമാണെങ്കിൽ അമ്മാവി അമ്മയോട് കൂടെ കയറി പോകാൻ പറ.
2: അമ്മായി അമ്മ അമ്പലത്തിൽ നിന്ന് വന്നപ്പോ പണ്ട് പഞ്ചായത്തിൽ മത്സരിച്ച് തോറ്റ നമ്മുടെ സുശീലാദേവിയെ വഴിക്ക് വെച്ച് കണ്ട്. കണ്ടപ്പോ തന്നെ അമ്മായി അമ്മ അവരോട് കയറി അങ്ങ് ചൂടായി.
0: അതെന്തിനാ അവരോട് ചൂടാകുന്നത്? കടം മേടിച്ച കാശ് വല്ലതും കൊടുക്കാനുണ്ടായിരുന്നോ?
2: മുരുകൻ സാറിനെ കണ്ണൂരിലേക്ക് ട്രാൻസ്ഫർ ആക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചതേ സുശീലാദേവി അവരുടെ ഭർത്താവുമാണെന്ന് പറഞ്ഞാ ചൂടായത്.
1: അവർക്ക് മുരുകനെ ട്രാൻസ്ഫർ ആക്കിയിട്ട് എന്തോ സാധിക്കാന്?
2: പഞ്ചായത്ത് ഇലക്ഷനിൽ സുശീലാദേവിയുടെ എതിർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാ ഈ അമ്മായി അമ്മ. അതിന്റെ പ്രതികാരം തീർത്താണെന്ന് പോലും.
0: കൊള്ള, നല്ല കണ്ടുപിടുത്തം.
2: അങ്ങനെ സംശയത്തിൽ കാര്യമുണ്ട് അമ്മാവി. പലതവണ വോട്ട് ചോദിച്ച് സുശീലാദേവി ആ തള്ളയുടെ വീട്ടിൽ ചെന്നതാ. വോട്ട് തരത്തിലെന്ന് അവരാണ് ഇട്ടങ്ങ് പറഞ്ഞ്.
1: പരസ്യമായിട്ട് പറയരുതായിരുന്നു.
2: അന്നേരത്തെ ദേഷ്യത്തിൽ സുശീലാദേവി പറഞ്ഞതേ ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വരട്ടെ പണി തരുമെന്ന്.
0: ഓഹോ, അപ്പൊ സുശീലാദേവിയും ഭർത്താവും കൂടെ പണി കൊടുത്തതാന്നോ?
2: ഇനിയല്ലിയോ രസം. മുരുകൻ സാറിനെ പ്രൊമോഷൻ ട്രാൻസ്ഫർ ആ കിട്ടിയത് ഓഫീസറായിട്ട്.
1: അക്കാര്യം വല്യമ്മ അറിഞ്ഞില്ലായിരുന്നോ?
2: അറിഞ്ഞില്ല, അവര് പറഞ്ഞതും ഇല്ല. മരുമോനും മോളുമായിട്ടാത്തള്ള അത്ര നല്ല സുഖത്തിലല്ല.
1: അവർ തമ്മിൽ സുഖത്തിലല്ലെന്നുള്ള കാര്യം എനിക്കും അറിയാം, പക്ഷെ ഇത്രയും വിരോധം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴേ അറിഞ്ഞത്.
2: ഏതായാലും വഴക്കായി, പരസ്പരം പിടിയും വലിയായി. ആരാണ്ടൊക്കെ പോലീസിൽ അറിയിച്ച് വനിതാ പോലീസുകാരും വന്ന് രണ്ടിനെയും പിടിച്ചോണ്ട് പോയി. പിന്നെ വാർഡ് മെമ്പർ പോയ ഇറക്കിയത്.
0: 10-75 വയസ്സുള്ള ഈ തള്ളക്ക് എന്തോത്തിന്റെ കേടായത്?
1: വിവരക്കേടും അവിവേകവും കാണിക്കുന്നതിന് പ്രായം ഒരു കടവേ അല്ലടു. എന്തേലും ഒന്ന് കേട്ടാലും ഉടനെ അങ്ങ് ചാടി പുറപ്പെടും അത്തരക്കാര്.
2: ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് മുരുകൻ സാറും ഭാര്യ അറിഞ്ഞതായിട്ടേ ഭാവിച്ചില്ല. സാറ് ഇന്നലെടുത്ത ട്രെയിന് കണ്ണൂരിലോട്ടും പോയി.
0: അതാ ബുദ്ധി. മൂടന്മാർ വിഹരിക്കുമ്പോൾ മൗനം വിദ്വാനുഭൂ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: ചേട്ടാ, മൈജിയിലേക്ക് വിടാ.
8: ഓണ ഷോപ്പിംഗോ?
7: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
8: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: ഓഗസ്റ്റ് 21 ഓണാഘോഷം നടക്കുമെന്നും അന്നേ ദിവസം യൂണിഫോം നിർബന്ധമല്ലെന്നും വ്യക്തമാക്കി. അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടക്കും. ഓണാവധിക്കുശേഷം ഓഗസ്റ്റ് 31 സ്കൂളുകൾ തുറക്കും. അതേസമയം കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്കും ഫാക്ടറിയിലെ ജീവനക്കാർക്കുമുള്ള ബോണസ് 20% നിശ്ചയിച്ചു. ഓരോ തൊഴിലാളിക്കും 15,500 രൂപ ബോണസ് അഡ്വാൻസായി നൽകും. തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ സാന്നിധ്യത്തിൽ ചേർന്ന കശുവണ്ടി വ്യവസായ ബന്ധ സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച വ്യവസ്ഥകൾ അംഗീകരിച്ചത്. ഗർഭാശയഗള ക്യാൻസറിന്റെ പ്രതിരോധത്തിന് 14 മുതൽ 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് സർക്കാർ സൌജന്യമായി നൽകുന്ന HPV വാക്സിനേഷൻ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഓഗസ്റ്റ് 31 വരെ കുത്തിവയ്പ് തുടരും. 4,000 രൂപ വിലയുള്ള വാക്സിനുകളാണ് സൌജന്യമായി ലഭ്യമാക്കുന്നത്. ഓഗസ്റ്റ് 15 വരെ ജില്ലയിൽ 16,617 പേർക്ക് ആശുപത്രികളിലും സ്കൂളുകളിലുമായി വാക്സിൻ നൽകി. ജില്ലയിൽ വാക്സിനേഷൻ 85.77% പൂർത്തിയായി. HPV അണുബാധയാണ് ഗർഭാശയഗള ക്യാൻസറിന് ഇടയാകുന്നത്. കൃത്യസമയത്ത് വാക്സിനേഷൻ സ്വീകരിക്കുന്നതിലൂടെ ഭാവിയിൽ അണുബാധ രോഗങ്ങളും ഗർഭാശയഗള ക്യാൻസറും തടയാനാകും. എല്ലാ സർക്കാർ ആശുപത്രികളിലും വാക്സിൻ ലഭ്യമാണ്. ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെട്ടാൽ വാക്സിൻ ലഭ്യമാകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ശാസ്താംകോട്ട പോസ്റ്റ് ഓഫീസിൽ 2023-25 കാലഘട്ടത്തിൽ നടന്ന സാമ്പത്തിക ക്രമക്കേട് അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാവിധ സേവിംഗ്സ് അക്കൌണ്ടുകളുടെയും പരിശോധന തുടരുന്നു. ഏതെങ്കിലും അക്കൌണ്ടുകൾ ഇതുവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എങ്കിൽ അത്തരം പാസ്ബുക്കുകൾ ഓഗസ്റ്റ് 31 ശാസ്താംകോട്ട പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് ഹാജരാക്കി കൃത്യത ഉറപ്പാക്കണം. 2025 ഏപ്രിൽ മാസത്തിനുശേഷം ഇടപാടുകൾ നടക്കാത്ത പാസ്ബുക്കുകളും പരിശോധിക്കണം. ശാസ്താംകോട്ട അല്ലാതെ മറ്റ് പോസ്റ്റ് ഓഫീസുകളിലാണ് പാസ്ബുക്ക് പരിശോധന നടത്തുന്നതെങ്കിൽ അക്കൌണ്ട് നമ്പർ തങ്ങളുടേതാണെന്ന് കമ്പ്യൂട്ടർ ലെഡ്ജർ കോപ്പി വാങ്ങി ഉറപ്പാക്കണം. അല്ലാത്തപക്ഷം പൊതുജനങ്ങളിൽ നിന്ന് മറ്റു പരാതികളില്ല എന്ന് കണക്കാക്കും. ഇടപാടുകാർ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുക സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കണമെന്ന് പത്തനംതിട്ട ഡിവിഷൻ തപാൽ സൂപ്രണ്ട് അറിയിച്ചു. ക്ഷീരവികസന വകുപ്പ് ഓണക്കാല പാൽ ഗുണനിലവാര പരിശോധനയ്ക്കായി മുണ്ടയ്ക്കൽ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസിൽ ആരംഭിക്കുന്ന ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 20 രാവിലെ 10 ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് നിർവഹിക്കും. ഓഗസ്റ്റ് 20 മുതൽ 24 വരെയാണ് ഇൻഫർമേഷൻ സെന്ററിന്റെ പ്രവർത്തനം. പൊതുജനങ്ങൾക്ക് സൌജന്യമായി പാൽ സാമ്പിളുകൾ പരിശോധിക്കാനുള്ള സൌകര്യമുണ്ട്. പാലിന്റെ ഗുണനിലവാരം, മായം ചേർക്കൽ, പാൽ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ എന്നിവ സംബന്ധിച്ച ആവശ്യമായ വിവരങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് ലഭിക്കും. ലീഗൽ മെട്രോളജി വകുപ്പ് ഓണക്കാല മിന്നൽ പരിശോധന ഓഗസ്റ്റ് 25 വരെ നടത്തും. ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് ഓണം പ്രമാണിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന സമ്മാന പദ്ധതികൾ, നറുക്കെടുപ്പുകൾ, പ്രമോഷൻ ഓഫറുകൾ എന്നിവ സംബന്ധിച്ച പരാതികളും പരിശോധിക്കും. മുദ്ര പതിക്കാത്ത അളവ് തൂക്ക ഉപകരണങ്ങൾ ഉപയോഗിക്കുക, അളവിലും തൂക്കത്തിലും കുറച്ച് വിൽപ്പന നടത്തുക, പാക്കറ്റുകളിൽ മിതമായ രേഖപ്പെടുത്തലുകൾ ഇല്ലാതെ പാക്കറ്റുകൾ വിൽപ്പന നടത്തുക, MRP യേക്കാൾ അധിക വില ഈടാക്കുക, വില തിരുത്തുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കും. ഉപഭോക്താക്കൾക്ക് പരാതി അറിയിക്കുന്നതിന് ഡെപ്യൂട്ടി കൺട്രോളർ 82-81-69-80-21 എന്ന നമ്പറിലും കരുനാഗപ്പള്ളിയിലെ 82-81-69-80-25 എന്ന നമ്പറിലും അറിയിക്കാവുന്നതാണ്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ശക്തമായ തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തീരദേശ ജില്ലകളിലാണ് റെഡ് അലർട്ട്. മുന്നറിയിപ്പിന്റെ ഭാഗമായി കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ ഇന്നലെ രാത്രി 9:15 മുഴങ്ങി. തീരപ്രദേശങ്ങളിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച വൈകിട്ട് വരെ ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തീരദേശ പ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRDA കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.
1: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
2: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
1: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയില് ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 Kia Seros കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
7: ഡോക്ടർ കെ

0: തിരിച്ചറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
2: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക്
3: പോവാ.
4: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 91.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങൾ
1: നാട്ടുനന്മയുടെയും വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ശംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 പേരുടെ പിന്തുണയോടെയാണ് വിജയം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചു. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈയ്ക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ശംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഈ മാസം 24 മുതൽ 30 വരെ തിരുവനന്തപുരത്തെ 35 വേദികളിൽ വിപുലമായി സംഘടിപ്പിക്കും. ആഗസ്റ്റ് 24ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ സമാപന ദിവസമായ 30ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഈ മാസം 24ന് നടക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിവിധ വേദികളിലായി 340ലേറെ പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000 കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. വിവിധ ജില്ലകളിലും 100 കണക്കിന് വേദികളാണ് സജ്ജമാകുന്നത്. ഓണാഘോഷ പരിപാടികൾ പൂർണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സംഘടിപ്പിക്കുക.
0: കോഴിക്കോട് നഗരത്തിലെ പ്രധാന പാതകളിലും ജംഗ്ഷനുകളിലും ഗതാഗതം സുഗമമാക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ ഈ മാസം 31 വരെ കർശന ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് നിരോധനവും ഏർപ്പെടുത്തും. ഓണത്തോടനുബന്ധിച്ചുള്ള തിരക്ക് കണക്കിലെടുത്താണ് നടപടി. എമർജൻസി വാഹനങ്ങൾ ഒഴികെയുള്ളവയ്ക്ക് പാർക്കിംഗ് അനുവദിക്കില്ലെന്നും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ലഭ്യമാക്കുന്നതിന് പരിശോധനാ സംവിധാനമൊരുക്കി ക്ഷീരവികസന വകുപ്പ്. ഓണത്തിന് പാലിന്റെ ആവശ്യകത വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് തിരുവനന്തപുരം പട്ടത്തെ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിലാണ് നാളെ മുതൽ ഈ മാസം 24 വരെ പ്രത്യേക പാൽ പരിശോധന. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി മായ രാഹുലിനെ തെരഞ്ഞെടുത്തു. 16 പേരുടെ പിന്തുണയോടെയാണ് മായ രാഹുൽ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മായ രാഹുൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച റിയ ബിനോ ചീരാങ്കുഴിക്ക് 10 വോട്ടുകൾ ലഭിച്ചു. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് മുൻ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടം പുറത്തായത്. ശബരിമല സ്വർണ കവർച്ചക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ മെമ്പർ A അജികുമാറിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. സെപ്റ്റംബർ 1 വരെ കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ പട്ടണങ്ങളെ വൃത്തിയും ഭംഗിയുമുള്ളതാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ബീക്കൺ ടൌൺ പദ്ധതിക്ക് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും ഒരു പ്രധാന പട്ടണത്തെ മാതൃകാ ടൌണാക്കി മാറ്റുന്നതാണ് പദ്ധതിയുടെ ആദ്യഘട്ടം. ഒക്ടോബർ 2 നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന ശുചിത്വ മാലിന്യ സംസ്കരണ സൌന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. ഒക്ടോബർ 3 മുതൽ മാർച്ച് 31 വരെയുള്ള 2 നടപ്പാത, ഡ്രെയിനേജ്, തെരുവുവിളക്ക്, കുടിവെള്ള സൌകര്യം, പൊതുശൌചാലയങ്ങൾ, പാർക്കിംഗ് ക്രമീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുക.
0: ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും അറിവുകളും സാങ്കേതിക വിദ്യകളും ഒരേ വേദിയിലെത്തിക്കുക എന്ന ലക്ഷ്യവുമായി അടുത്ത ജനുവരിയിൽ തിരുവനന്തപുരത്ത് സക്ഷം ഉത്സവ് സംഘടിപ്പിക്കുമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ എംപി തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനുവരി 20 മുതൽ 24 വരെ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശനം, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും നടത്തും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ തിരുവോണത്തോണി മുങ്ങി കേടുപാടുകൾ സംഭവിച്ചു. തിരുവോണ ദിനത്തിൽ സദ്യയ്ക്കുള്ള സാധനങ്ങളുമായി എത്തുന്ന തോണി മുങ്ങിയത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. തോണി കരയ്ക്ക് കയറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: എല്ലാ വർഷവും കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് തിരുവോണത്തോണി നീറ്റിലിറങ്ങിയിരുന്നത്. എന്നാൽ ഇത്തവണ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് മതിയായ പരിചരണമോ അറ്റകുറ്റപ്പണികളോ ഉണ്ടായില്ലെന്ന് ഭക്തരുടെ ഇടയിൽ വിമർശനവും ഉയരുന്നുണ്ട്. തിരുവോണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അനുഷ്ഠാനങ്ങളോടെയും ചടങ്ങുകളോടെയും തിരുവോണ ദിനത്തിൽ 2022 നിർമ്മിച്ച പുതിയ തിരുവോണത്തോണിക്കാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിലും ഇന്നും നാളെയും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണത്തിനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വൈദ്യുതി ഉൽപാദനത്തിനായി വെള്ളം തുറന്നുവിടുന്നതിനാൽ കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പുഴയുടെ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചു. കെഎസ്ആർടിസിയുടെ എക്സിക്യൂട്ടീവ് AC ഓൾവോ ലക്ഷറി ബസ് നാളെ മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 4:15 കൊണ്ടെത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6:45 ഇടവേളയിൽ 4 അധിക സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മരട് പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല വാർത്താ ലാബിന് തുടക്കമായി. എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖലാ അഡീഷണൽ ഡയറക്ടർ ജനറൽ ബി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി OJ ജനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 2 ഇന്നിംഗ്സിൽ ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 372 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് 5 ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 175 റൺ എന്ന നിലയിലാണ്. പരമ്പരയിലെ 2 മത്സരം ഈ മാസം 23 ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ശംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 പേരുടെ പിന്തുണയോടെയാണ് വിജയം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: റേഡിയോ 91.2 ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
7: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
6: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
8: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: അവളെന്റെ സൂചനെ പിടിച്ചു
12: വെച്ചിരിക്കുക.
11: ഈ മുടിഞ്ഞു പോടി.

കളിച്ചോട്ടല്ലേ തീരുള്ളത്. ഭയങ്കര

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം. 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: പ്രധാന വാർത്തകൾ. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം ഇന്ന് സിംഗപ്പൂരിലെത്തും. ഇന്ത്യയുടെ വളർച്ചായാത്രയിൽ നിക്ഷേപത്തിന് പ്രധാന പങ്കുണ്ടെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ച് UAE. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. 4th ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം സിംഗപ്പൂരിലേക്ക് തിരിച്ചു. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്നതാണ് സംഘം. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ഉന്നതതല സാമ്പത്തിക സഹകരണ സംവിധാനമാണ് 2022 ആരംഭിച്ച ISMR. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയായി 4th ISMR മാറുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ ഉത്തർപ്രദേശ് ജപ്പാൻ നിക്ഷേപക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം 6 മുതൽ 8% വരെ വളർച്ചാ നിരക്കിലാണ് മുന്നേറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചായാത്രയിൽ നിക്ഷേപം പ്രധാന പങ്കുവഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി.
6: We have been growing at a very sustained pace of 6-8% growth band with moderate under control inflation, with very good balance sheet and making sure that the entire country grows together. This is possible because of the 4 pillars of our growth story: investment in social, digital and physical infrastructure.
5: 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇതിനായി 1105 crore രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 crore രൂപയും അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി N. ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8th class വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 kg വീതം അരി വിതരണം ചെയ്യുന്നത്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
5: ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉത്തര കേരളത്തിൽ ഒരുക്കങ്ങൾ സജീവമായി. ഓണവിപണിയും ഉണർന്നിട്ടുണ്ട്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും ആരംഭിച്ചു. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
8: ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഉത്തര കേരളത്തിലെ ഒരുക്കങ്ങൾ സജീവമായി. അത്തം മുതൽ പൂവിപണികളും സജീവമാണ്. കോഴിക്കോട് പാളയമാണ് പൂവിൽപ്പണിയുടെ പ്രധാന കേന്ദ്രം. കോഴിക്കോട്ടെ പ്രധാന വസ്ത്ര വിപണന കേന്ദ്രമായ മിഠായിത്തെരുവും ഓണവിപണിക്കായി ഒരുങ്ങി. ഓണക്കൈത്തറി മേളകളും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഓണം മേളകളും നിത്യോപയോഗ വസ്തുക്കളും മിതമായ വിലക്കാണ് ലഭിക്കുന്നത്. വീടുകളിലെ ഓണസദ്യ പോലെ തന്നെ ഹോട്ടലുകളിലും വിഭവസമൃദ്ധമായ ഓണസദ്യകൾ ഒരുക്കുന്നുണ്ട്. ഓണാഘോഷ പരിപാടികളും വിവിധയിടങ്ങളിൽ തുടങ്ങി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ഒരുക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള പൂക്കള മത്സരം ഈ മാസം 22-ന് നടക്കും.
5: ആം ആദ്മി നേതാവും ഡൽഹി മുൻ മന്ത്രിയുമായ സത്യേന്ദ്ര ജെയിനെ ഡൽഹി ആന്റി കറപ്ഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തു. മലിനജല സംസ്കരണ പ്ലാന്റ് നവീകരണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികളിൽ ക്രമക്കേട് ആരോപിച്ചാണ് അറസ്റ്റ്. ഡൽഹി ജലബോർഡ് മുൻ സിഇഒയും മറ്റ് 4 പേരും കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഝാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ 44 നിയമന പരീക്ഷകൾ റദ്ദാക്കി സംസ്ഥാന സർക്കാർ. 2014 മുതൽ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഔട്ട്സോഴ്സ് ഏജൻസിയായ TSR ഡാറ്റ പ്രോസസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും നടത്തിയ പരീക്ഷകളാണ് റദ്ദാക്കിയത്. വടക്കൻ ഒഡീഷയിൽ പ്രളയ സാഹചര്യം തുടരുന്നു. 6 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം രൂക്ഷം. 10 ലക്ഷത്തോളം ആളുകളെ പ്രളയം ബാധിച്ചതായാണ് റിപ്പോർട്ട്. വൈതരിണി നദിയിലെ ജലനിരപ്പ് അപകടരേഖയ്ക്ക് മുകളിലാണ്. ബ്രാഹ്മണി, സലാന്തി, സുബർണരേഖ നദികൾ കരകവിഞ്ഞൊഴുകിയതോടെ നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഉത്തരാഖണ്ഡിൽ ശക്തമായ മഴയിൽ കൂറ്റൻ പാറക്കല്ലുകൾ പതിച്ച് ധാർചുല തവാഘട്ട് ദേശീയപാതയിലെ കുലാഘട്ട് ബെയ്ലി പാലം തകർന്നു. ഇതോടെ ആദി കൈലാഷ്, മാനസ സരോവർ തീർത്ഥാടന പാതകളിലെ റോഡ് ഗതാഗതവും ചൈന അതിർത്തിയിലേക്കുള്ള ബന്ധവും തടസ്സപ്പെട്ടു. അരുവിയിൽ നീരൊഴുക്ക് ശക്തമായതിനാൽ ബദൽപാത നിർമ്മിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിലും ഇന്നും നാളെയും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 ആരംഭിക്കും. പൂൾ ഡിയിൽ നാളെ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 2 ഇന്നിംഗ്സിൽ ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 372 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് 5 ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റിന് 175 റൺസ് എന്ന നിലയിലാണ്. 65 ഓവറിൽ നിന്നും 197 റൺസാണ് ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത്. ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ചതായി UAE. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിലെത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കാൻ നയതന്ത്ര സംഘത്തിന് നിർദ്ദേശം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. 20 ബില്യൺ US ഡോളർ മൂല്യമുള്ള കനേഡിയൻ ഇറക്കുമതികൾക്ക് 50% തീരുവ നടപ്പാക്കുന്നത് നീട്ടിവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരുരാജ്യങ്ങളും ധാരണയിലെത്തിയതിനെ തുടർന്നാണ് ഉപരോധം പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾക്ക് ബാക്കി നിൽക്കെ പ്രഖ്യാപനം. തീരുവ നടപ്പാക്കുന്നത് വെള്ളിയാഴ്ച വരെ നീട്ടിവച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായ തിരുവോണത്തോണി മുങ്ങി കേടുപാടുകൾ സംഭവിച്ചു. തിരുവോണ ദിനത്തിൽ സദ്യയ്ക്കുള്ള സാധനങ്ങളുമായി എത്തുന്ന തോണി മുങ്ങിയത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. തോണി കരയ്ക്കു കയറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും അനുഭവങ്ങളും അറിവുകളും സാങ്കേതിക വിദ്യകളും ഒരേ വേദിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി അടുത്ത ജനുവരിയിൽ തിരുവനന്തപുരത്ത് സക്ഷം ഉത്സവ് സംഘടിപ്പിക്കുമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. ജനുവരി 20 മുതൽ 24 വരെ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശനം, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ നടക്കും. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി OJ ജനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കൊൽക്കത്തയിലെ ന്യൂ മാർക്കറ്റ് ഏരിയയിലുള്ള ഫ്രീ സ്കൂൾ സ്ട്രീറ്റിലെ ഹോട്ടലിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 9 മരണം, 6 പേർക്ക് പരിക്കേറ്റു. പ്രാഥമിക അന്വേഷണത്തിൽ ഹോട്ടലിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങളോ സുരക്ഷാ മാർഗ്ഗങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം ഇന്ന് സിംഗപ്പൂരിലെത്തും. ഇന്ത്യയുടെ വളർച്ചായാത്രയിൽ നിക്ഷേപത്തിന് പ്രധാന പങ്കുണ്ടെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ച് യുഎഇ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്ററും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
4: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
3: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക്
2: പോവാം. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും, കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ?
5: രണ്ടിലെവിടെ

0: ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിനാ ചോദിച്ചു കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ഞാനിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ഇൻക്ലൂഡഡ് ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
7: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം.
8: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: ഓണർ ഷോപ്പിംഗോ? ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങൾ മനസ്സിലും കേറി.
1: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

എന്നരികിലും നണയാമോ? ഏയ് ഇതെനിക്കല്ല. ദിസ് ഇസ് ഫ്രം രാജ് ടു റോമാ.

ഇട്ടി തട തട തടവെന്ന് അതിർകിര റെയിൽ അടി.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
1: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
7: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
8: ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നു അരൂപ് ശ്രീധർ. സാങ് ബൈ ഹാ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: വയറിനാണേ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
3: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
7: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
3: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
8: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.

0: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
2: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
8: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
7: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
9: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
10: ബമ്പർ സമാനമായി 20 Kia Seros കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
9: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
11: അല്ലേ, താനെന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
12: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
11: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
12: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
11: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
12: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
11: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
12: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
11: എടി മിടുക്കി.
13: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഞാനിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ KM ചെറിയാൻ Institute of Medical Sciences, Chengannur.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഞാൻ നിങ്ങളോടൊരു കഥ പറഞ്ഞു തരട്ടെ. ഒരിക്കലൊരു ശില്പി മനോഹരമായ ഒരു കുതിരയുടെ ശില്പം നിർമ്മിക്കാൻ ആഗ്രഹിച്ച് കാട്ടിൽ പോയി വലിയൊരു കല്ല് തെരഞ്ഞെടുത്തു. അദ്ദേഹം ആ കല്ലിനെ തന്റെ പണിപ്പുരയിൽ കൊണ്ടുവച്ച് കൊത്തുപണി ചെയ്യാൻ തുടങ്ങി. ശില്പി തന്റെ ചുറ്റികയും ഉളിയും എടുത്ത് ആ കല്ലിൽ അടിക്കാൻ തുടങ്ങിയപ്പോൾ കല്ലിന് വല്ലാത്ത വേദന തോന്നി. അത് ശില്പിയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, ദയവായി എന്നെ വെറുതെ വിടൂ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. എന്നാൽ ശില്പി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്പം കൂടി സഹിക്കൂ, ഇത് നിന്നെ ഒരിക്കലും തകർക്കാനല്ല, മറിച്ച് നിന്നെ മനോഹരമായ ഒരു കുതിരയുടെ ശില്പമാക്കി മാറ്റുവാനാണ്. പക്ഷെ കല്ലിതൊന്നും കേൾക്കുവാൻ തയ്യാറായില്ല. അത് വീണ്ടും കരയുകയും തന്നെ ഉപദ്രവിക്കരുതെന്നു അപേക്ഷിക്കുകയും ചെയ്തു. ഒടുവിൽ ശില്പിക്ക് ആ കല്ലിനോട് ദയ തോന്നി. അതിൽ പണി നിർത്തി മറ്റൊരു കല്ലെടുത്തു. ആ പുതിയ കല്ലും തുടക്കത്തിൽ വേദന അനുഭവിച്ചെങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ട് നിശബ്ദമായി നിന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ രണ്ടാമത്തെ കല്ല് അതിവേഗം ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനോഹരമായ കുതിരയുടെ ശില്പമായി മാറി. അതൊരു വലിയ നാടൻ കലാപ്രദർശനത്തിൽ വെക്കുകയും ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്ന ആളുകൾ ആ കുതിരശില്പത്തിന്റെ ഭംഗി കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ശില്പിക്ക് വലിയ വിലയും അംഗീകാരവും ലഭിച്ചു. ആരും തിരിഞ്ഞു നോക്കാത്ത ആ പ്രദർശനശാലയുടെ ഒരു മൂലയിൽ വഴിയിൽ കിടക്കാൻ ശില്പി ഉപേക്ഷിച്ച ആ ആദ്യത്തെ കല്ല് അങ്ങനെ വെറുതെ കിടപ്പുണ്ടായിരുന്നു. പ്രദർശനം കാണാനെത്തിയ ആളുകളെല്ലാം വിശ്രമിക്കാൻ ശ്രമിച്ചത് ആ ഒരു കല്ലിലും. അപ്പോഴാണ് ആദ്യത്തെ കല്ലിന് മനസ്സിലായത്, അന്ന് താൻ കുറച്ച് വേദന സഹിച്ചിരുന്നെങ്കിൽ താനും ഇന്ന് ആളുകൾ അത്ഭുതത്തോടെ നോക്കുന്ന മനോഹരമായ ഒരു കുതിരശില്പമായേനെയെന്ന്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. വിജയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ നേരിടുന്ന കഷ്ടപ്പാടുകളും പരാജയങ്ങളും വിഷമങ്ങളും നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മെ ശക്തരും മികച്ചവരുമാക്കി മാറ്റാനുള്ളതാണ്. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടുക, വിജയം നിങ്ങളെ ഉറപ്പായും തേടിയെത്തും. ഈ ഒരു കഥയോടുകൂടി നമ്മുടെ ഗാനമഞ്ജരി തുടങ്ങുകയാണ്. നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിച്ചോളൂ കേട്ടോ. 9544700912 എന്ന നമ്പറിലേക്ക്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പാട്ടുകളെല്ലാം കേട്ടിട്ട് മടങ്ങിയെത്താം അല്ലേ.

0: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
1: അതിനെന്താ, മൈജിന്ന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
7: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
6: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
8: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
9: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
10: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
11: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
12: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
13: രണ്ടും ഒരുമിച്ച് ആയാലോ?
12: ഒരുമിച്ച് കിട്ടാനോ?
13: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
12: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
14: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

യാസ് വൺസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹൂം ഗാനം അഞ്ജലിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. ഫോട്ടോഗ്രാഫർ എന്ന സിനിമയിലെ ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി എന്ന പാട്ടിന് ശേഷം നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാം ചെറുപ്പകാലത്ത് ഒരുപാട് പാടി

0: ലോകത്തിന്റെ ഏത് കോണിലെ കാഴ്ചകളായാലും മനുഷ്യന്റെ അതിജീവനമായാലും ആ നിമിഷങ്ങളെല്ലാം നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഫോട്ടോഗ്രാഫർമാരുടെ കൺമുന്നിലെ ആ ഒരു മാതൃകത തന്നെയാണ്. ഇന്ന് ഈ ഒരു ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ ഓരോ ഫ്രെയിമിനും ജീവൻ നൽകുന്ന എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും നമുക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ പറയാല്ലേ. നമ്മുടെ ഫസ്റ്റ് കോളർ ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഞാൻ അമ്പിളി.
0: അമ്പിളി ചേച്ചി, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞങ്ങള് മണ്ണൂക്കാവ്.
0: ഓക്കെ, എന്തൊക്കെയാണ് മണ്ണൂക്കാവ് വിശേഷം ഉള്ളത്?
1: മണ്ണൂക്കാവ് നല്ല വിശേഷമാണല്ലേ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് അമ്പിളി ചേച്ചിക്ക് വേണ്ടി വെച്ച് തരേണ്ടത്?
1: അമ്പിളി ചേച്ചിക്കല്ല വെക്കേണ്ടത്, സിന്ധു ചേച്ചിക്കും ഗണേശ് അണ്ണനിന്നവരുടെ വെഡിങ് ആനിവേഴ്സറി
0: ആണ്. ഓക്കെ, അവർക്ക് രണ്ടുപേർക്കും ഡെഡിക്കേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏത് പാട്ടാണ്?
1: ഇത് എന്തോ മഞ്ഞക്കാണി കൊന്ന കൊമ്പിലെ ഇഷ്ടമാണ് നൂറുവട്ടത്തിനകത്തെ.
0: ഓക്കെ, ഇട്ടുതരാട്ടോ. അവർക്ക് രണ്ടുപേർക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിശേഷക്കോട് നേരുകയാണ്. നമ്മുടെ ഫസ്റ്റ് മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ഗാനമജ്രി, നമസ്കാരം. എന്റെ മകന്റെ ഇഷ്ടഗാനമായ ബേബി ബേബി വാട്ട് ആർ യു ഡൂയിങ് എന്ന ഗാനം വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് അനിൽ ചേട്ടനാണ് കേട്ടോ. പയങ്കിളി എന്ന മൂവിയിലെ നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയും.
2: ഓടി

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
5: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: വീണ്ടും മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹൂം ഗാനമഞ്ചരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് പാട്ടുകളൊക്കെ വെച്ചു തരാനായിട്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് ഇപ്പോഴും വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്നതുമാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന്. കൂടെയുള്ളപ്പോൾ മാക്സിമം ചേർത്ത് പിടിക്കുവാനും അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാനും നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ദേ ഇപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ വിളിച്ച് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അവർക്ക് അത്രയും സന്തോഷമായിരിക്കും. അപ്പൊ വേഗം തന്നെ നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് വേണ്ടിയിട്ട് പാട്ടുകളൊക്കെ വിളിച്ച് ഡെഡിക്കേറ്റ് ചെയ്തോളൂ. 954-707-0091 നമ്പറിലേക്ക് വേഗം തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജും അയച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് കൂടെ പോകാം. അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്ര നാൾ എന്ന ഗാനം വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് സുനിൽ ചേട്ടനാണ് പള്ളിമൺ നിന്നും. സുനിൽ ചേട്ടൻ ചോദിച്ച ഈ ഒരു പാട്ട് 1989 പുറത്തിറങ്ങിയ ആവണി പൂച്ചണ്ടൻ ആൽബത്തിലെ ഒരു ക്ലാസിക് മലയാളം ഓണം ഭക്തിഗാനമാണ്. പി ഭാസ്കരന്റെ വരികളും രവീന്ദ്ര ജയൻ സംഗീതവും ദാസേട്ടന്റെ ഐക്കോണിക് വോക്കലും ചേർന്നിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ഈ ഒരു പാട്ട് നമുക്ക് സുനിൽ ചേട്ടന് വേണ്ടിട്ട് കേൾക്കാട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോളർ കൂടി ചേരുന്നുണ്ട്, ആ ഒരു ലൈനിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ഇതൊക്കെയാണല്ലേട്ടാ, എന്തൊക്കെയാണ് വിശേഷം ഉള്ളത്?
1: വിശേഷം ഇങ്ങനെ പോകണം, ഓണമൊക്കെ വരുന്നത് തിരക്കിലാണ്.
0: ഓണമൊക്കെ എവിടെ വരെ ആയി?
1: ഓണമൊക്കെ കാര്യങ്ങളൊക്കെ
0: നടന്നുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ഇഷ്ടമുള്ളത്?
1: നമ്മുടെ സമയത്തിലെ രാഗദേവൻ എന്ന് പറഞ്ഞോ.
0: ഓക്കെ കേട്ടോ, ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇഷ്ടം പോലെ പാട്ടുകളാണ് ഇവിടെ ഉള്ളത്. വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി. 954-707-0091 എന്ന നമ്പറിലേക്ക്, ഈ ഒരു സെയിം നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജും അയച്ചോളൂ കേട്ടോ.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും. മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരേവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: യെസ് വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കൂടെ മറ്റൊരാൾ കൂടി ചേർന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? മഹയാൻ. എവിടുന്നാണ് വിളിക്കുക? എവിടുന്നാണ്? ഓക്കെ, എത്രാം ക്ലാസ്സിലാണ്? വിട്ടേരാ, ഏത് പാട്ടാണ് വേണ്ടത്? ഏതാണ്? ദളപതിയുടെ ഏത് പാട്ടാ വെച്ചു തരേണ്ടത്? നാല് ഇഷ്ടമുള്ള പാട്ട് ഏതാ വിജയുടെ? ഓക്കെ കേട്ടാ. ആരാണ് കുഞ്ഞിന്റെ കൂടെ ഉള്ളത്? അമ്മയാണോ? ഓക്കെ, രണ്ടുപേർക്കുമായിട്ട് ഇട്ട് തരാം കേട്ടോ.
2: മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ ചേച്ചി, ഞാൻ മണപ്പള്ളിയിൽ നിന്നും ആളുവാണ്. ഇന്ന് എനിക്ക് ജാനകിയമ്മ പാടിയ 10 കൽപ്പനകൾ എന്ന സിനിമയിലെ അമ്മ പൂവിനും എന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: വയസ്സുള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367. 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.
4: போச்சு.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
2: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
1: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയില് ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
3: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ചേട്ടാ, മൈജിയിലേക്ക് വിടാം,
6: ഓണം ഷോപ്പ് ചെയ്യോ.
5: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
6: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.
8: ദളപതി വിജയ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട്, മഹാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് തെരി എന്ന സിനിമയിലെ നല്ലൊരു കുഞ്ഞു പാട്ട് കേട്ടിട്ട് നമ്മൾ വീണ്ടും മടങ്ങി എത്തിയിരിക്കുകയാണ്. കുഞ്ഞിന് ആ പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റു കോളുകളിലേക്ക് പോകാം അല്ലേ. നമ്മളോടൊപ്പം മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? വിജയ് ചേട്ടാ, വിജയ് ചേട്ടന്റെ തയ്യലൊക്കെ കഴിഞ്ഞോ? +1 +2 ഒക്കെ യൂണിഫോം പാട്ടും കേൾക്കണം. തയ്യലിനൊരു സ്പിരിറ്റ് വരണമെങ്കിൽ പാട്ടും കൂടെ വേണം. ചായ കുടിച്ചോ? ചായ കുടിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് സ്പിരിറ്റ് കൂട്ടാനായിട്ട് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ബാബാ കല്യാണി സിനിമയിലെ പാട്ടാണ് വെച്ചേരാട്ടോ. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇന്ന് ആരെങ്കിലും ഉണ്ടോ കടയില് കൂട്ടിന്? ആണ്, ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് കേട്ട് ആസ്വദിക്കാനാണെന്നോ. ഓക്കെ കേട്ടോ, എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ചേട്ടാ, ഇപ്പോ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട വിജയൻ ചേട്ടനായിരുന്നു. വിജയൻ ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലേക്ക് ആദ്യമേ ഓടി വരുന്നത് വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു മുഖമാണ്. കാര്യം ചേട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകളാണ്. അതുകൂടാതെ തന്നെ ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ചേട്ടന് റേഡിയോ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് നമുക്കറിയാനായിട്ട് ചേട്ടന് മൊബൈൽ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്ന ഒരു സമയത്ത് മറ്റൊരാളുടെ ഫോണിൽ നിന്നും ചേട്ടൻ നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാട്ടുകളൊക്കെ. എനിക്കെപ്പോഴും ചേട്ടനെ കുറിച്ച് ചേട്ടൻ്റെ കോൾ വരുമ്പോൾ ആ ഒരു ഈ രണ്ട് ഇൻസിഡൻ്റ് ആണ് എപ്പോഴും ഓർമ്മ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാട്ടോ. ഇനി മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ്, ഞാൻ ശ്രീദർശ. എനിക്ക് ബ്രോഡാഡി എന്ന സിനിമയിലെ പറയാതെ വന്നൻ ജീവനെ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീദർശനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ടുകൂടെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: മൈജിലേക്ക് വിടാം.
1: ഓണോ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
10: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
9: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
8: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
7: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
8: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
11: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ് വൺസ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളതും പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ടാണ് എല്ലാ കോളുകളും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്തത് കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കേണ്ട, വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കൂ, നമ്മൾ ഉറപ്പായിട്ടും എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് ഇനി പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് ബാബുരാജൻ ചേട്ടനാണ് കൊല്ലം ആശ്രാമത്തിൽ നിന്നും. എന്നും ഈ പൊന്നോണം എന്ന ഓണം ആൽബത്തിലെ പൂക്കാലമായി എന്ന് ദാസേട്ടൻ പാടിയ ഗാനം കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? പുതിയ സുനിൽ ചേട്ടാ. മറ്റൊരു സുനിൽ ചേട്ടനെ നമ്മളെ വിളിക്കാറുണ്ട് കേട്ടോ, എപ്പോഴും നിങ്ങൾ തമ്മിൽ വിളിക്കുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ചേട്ടാ വിശേഷം ഉള്ളത്? എല്ലാവർക്കും ഈ ഓണത്തിന്റെ തിരക്കിന്റെ കാര്യങ്ങളെ പറയാനുള്ളു അല്ലേ. പരിപ്പോട ഉണ്ടാക്കുന്നു, അങ്ങനെയാണെന്ന് പറഞ്ഞേ. ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കാണോ പരിപ്പോട? ആണ്. ഓഹോ, എന്താ വേണം ഇനിയിപ്പോ? പരിപ്പോടയുടെ കൂടെ ഒരു ചൂട് ചായയും കുടിച്ച് ഇഷ്ടമുള്ള ഒരു പാട്ടൊക്കെ കേട്ട് അല്ലേ. ഓക്കെ, അപ്പോ പരിപ്പോട മാത്രമേ ഉള്ളൂ, അത് ഓണത്തിനൊക്കെയുള്ള ഉപ്പേരിയും വറക്കാൻ തുടങ്ങിയോ വീട്ടില്? ആഹാ, അപ്പം തകൃതിയായിട്ടാണ് ഇത്തവണ. എല്ലാ വർഷം ഇങ്ങനെ തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ചേട്ടൻ ഏത് പാട്ടാണ് ഇട്ട് തരേണ്ടത്? മണിച്ചേട്ടന്റെ ഏത് പാട്ടാണ്? ഓക്കെ കേട്ടോ, ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
3: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
5: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
4: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക്
6: പോവാം.
7: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 rupee സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
9: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: ലക്ഷക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: അല്ലേ, താനെന്ത് കേടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
7: ടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഇത് എല്ലാവരും നമ്മളെ വിളിക്കുന്ന മിക്ക ആളുകളും ഓണത്തിന്റെ തിരക്കിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല വീടുകളിലും ഉപ്പേരി പറപ്പൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഇത്തവണത്തെ ഓണം നല്ല മനോഹരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ്, ഞാൻ കാർത്തിക്. എനിക്ക് കല്യാണി മിക്സ് ശ്രേയ ഘോഷാൽ റീമിക്സ് സോങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്റെ ഗേൾഫ്രണ്ടിനായി ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് കാർത്തികിന്റെ ഗേൾഫ്രണ്ടിനായിട്ട് ഈ ഒരു പാട്ട് കേൾക്കാം. മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം അല്ലേ. ഹായ് ഗാനമന്ത്രി, ഗുഡ് ഈവനിങ്. ഞാൻ ശ്രേയ. എനിക്ക് അമര മൂവിയിലെ വികാര നൗകയുമായി എന്ന സോങ് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടുകളുടെ ലോകമാണ്. എന്റെ റേഡിയോ 91.2 രശ്മി ഹബിഹും ഗാനമന്ത്രിയാണ് കേട്ടോ. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ്.

0: 20% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
8: യെസ് ഗായ്സ്, അങ്ങനെ എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളിലൂടെ എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. എഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2. രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കൊപ്പം മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നേരി ഇങ്ങ് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
9: സെൽവം.
8: എവിടെ നിന്നാണ് വിളിക്കുന്നത്? തോട്ടുമുഖം. നമ്മുടെ റേഡിയോയുടെ ഒച്ച കുറച്ച് കുറച്ച് വെച്ചിട്ട് സംസാരിക്കാമോ? കേട്ടോ, എന്തൊക്കെയാണ് അവിടെ വിശേഷം ഉള്ളത് സെൽവം?
9: ഇവിടെ ഓണത്തിന് ഉള്ള ചിപ്സ് വറുപ്പും ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ എന്റെ കൂട്ടുകാരന് വേണ്ടി ഒരു പാട്ട് ചോദിക്കുകയാണ്.
8: ഏത് കൂട്ടുകാരന് വേണ്ടിട്ടാണ് പാട്ട് ചോദിക്കുന്നത്?
9: നിയാസ്
8: ചേട്ടന് വേണ്ടിട്ട് ഏത് പാട്ടാണ് സെൽവം ചേട്ടൻ ചോദിക്കുന്നത്?
9: അയാൾക്ക് സ്ഫടികത്തിലെ പാട്ട്.
8: സ്ഫടികത്തിലെ ഏത് പാട്ടാണ്?
9: ഡാൻസ് ഒക്കെ ഉള്ള ഒരു പാട്ടുണ്ടല്ലോ, നല്ലൊരു പാട്ടാണല്ലോ.
8: ഏഴിമല പൂഞ്ചോല പാട്ടുണ്ട്.
9: അതന്നെ ഏഴിമല പൂഞ്ചോല. അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അയാൾ കുട്ടിയോടത്തെ ഏറ്റവും വലിയ ഡ്രൈവറാണ്. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനു.
8: കേട്ടോ, അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാട്ടോ. നമുക്ക് എല്ലാവർക്കും കാണും ഇതുപോലെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി അല്ലേ. അങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരാളെ സമ്പാദിച്ച് വെക്കുക. നമുക്ക് എപ്പോഴും താങ്ങായിട്ട് തോളോട് തോൾ നിൽക്കാൻ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളെ മനസ്സിലാക്കാൻ ഇപ്പോഴും കഴിയും. എന്തായാലും ചേട്ടന് വേണ്ടിയിട്ടും ചേട്ടന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാട്ടോ. ഇനി നമുക്ക് കോഴിക്കോട് സൗത്ത് കരുനാഗപ്പള്ളിയിൽ നിന്നും മറ്റൊരു മെസ്സേജ് കേടിയുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് രാജി രാജനാണ്. ചോദിച്ചിട്ടുള്ള പാട്ട് തേന്മാവൻ കുമ്പത്ത് എന്ന സിനിമയിലെ കറുത്ത പെണ്ണെ എന്ന പാട്ടാണ് കേട്ടോ. നല്ലൊരു പാട്ടാണ്. രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം.
10: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
8: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
7: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
9: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: നീ ഇതെന്ത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതും ഇല്ല.
11: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
10: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവും ഇല്ല.
11: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്കും മടുത്തു.
10: ഇനിയിപ്പോ നീ സങ്കടപ്പെട്ടൊന്നും കാര്യമൊന്നും ഇല്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
11: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
10: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
11: എന്നാ പിന്നെ ആ രുചി രഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
10: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യയോടൊപ്പം.

ഒരു ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ.

പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഹാഷിം, ഒരുപാട് നാളായല്ലോ, എവിടെയായിരുന്നു? ആണോ, എന്തായിരുന്നു വിശേഷം ഉള്ളത്? ഓക്കെ, എന്താണ് ഇത്രയും നാളെ നമ്മളെ വിളിക്കാതിരുന്നത്? അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? അങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ തിരക്കെല്ലാം കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? പറന്നിറേ പൊന്നളക്കും പൗർണമി രാവാണ്. ആ പാട്ടാണോ? ഓക്കെ കേട്ടോ. ആർക്കേലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു പാട്ട്? ഓക്കെ കേട്ടോ, വെച്ചേരാവേ. ഹാസിമിന്റെ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇത്രയും നേരം പാട്ടുകളൊക്കെ വെച്ച് തന്നുകൊണ്ട് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയായിരുന്നു. വീണ്ടും തുടർന്നും കാതോർത്തുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ശുഭദിന ചിന്തകൾ.
1: പലതരം മനുഷ്യരുണ്ട്, പല രീതിയിൽ കാണാറുണ്ട്. ചില മനുഷ്യർ എന്തൊക്കെ സംഭവിച്ചാലും അതിനെ ഒന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നീങ്ങുന്നവരുണ്ട്. മറ്റു ചില മനുഷ്യരാകട്ടെ ബാക്കിയുള്ളവരുടെ കാര്യം മാത്രം നോക്കി നടക്കുന്നവരുണ്ട്. സ്വന്തം കാര്യം നോക്കാൻ അത്തരക്കാർക്ക് സമയമുണ്ടാവില്ല. ഇനി മൂന്നാമതൊരു തരക്കാർ സ്വന്തം കാര്യങ്ങൾ മാത്രമേ നോക്കൂ, മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇനി അവരവർക്കും നാട്ടുകാർക്കും ആർക്കും ഗുണമില്ലാത്ത നാലാമതൊരു വിഭാഗവുമുണ്ട്. ഇതിലേത് വിഭാഗത്തിലാണ് നാം എന്നുള്ളത് സ്വയം ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. മറ്റൊരാൾക്കും അത് വിലയിരുത്തി പറയാനാകില്ല. ഞാൻ പറയാൻ വന്നത് അതല്ല. ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ പലരും വാശി കയറ്റാറുണ്ട്. പ്രതിരോധിക്കണം, തിരിച്ചടിക്കണം, പകരം വീട്ടണമെന്നൊക്കെ. നമ്മൾ യഥാർത്ഥത്തിൽ ചിലതൊക്കെ വിട്ടുകളയുന്നത് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള നമ്മുടെ തൃഷ്ണയെയാണ് സൂചിപ്പിക്കുന്നത്. അതൊരു നല്ല ഗുണവുമാണ്. ഏതെങ്കിലും ഒരു അയൽപ്പക്കക്കാരൻ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നമ്മുടെ വലിയ വലിയ പരിപാടികളെല്ലാം ഉപേക്ഷിച്ച് അവനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം തട്ടുമുടുത്തങ്ങ് ഇറങ്ങിയാൽ അങ്ങനെ ഇറങ്ങുന്നവനെ മണ്ടനെന്നേ വിളിക്കാനാവും. അർഹിക്കുന്ന പ്രാധാന്യത്തോടെ, അർഹിക്കുന്ന പരിഗണന മാത്രം ഓരോ വിഷയങ്ങൾക്ക് നൽകുക. അങ്ങനെ നൽകുന്നവർ, അവർ നൽകുന്ന സന്ദേശം അവർക്ക് ഇത്തരം ചെറിയ കാര്യങ്ങളിലല്ല മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ ഊർജം അവരുടെ ഉള്ളിൽ തിളയ്ക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അതാരും മറ്റൊരാളിൻ്റെ ദൗർബല്യമായി കാണാതിരിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കേരളത്തിന്റെ സ്വന്തം മൈജി.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
3: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: Stay tuned, stay happy with the Radio 91.2.

0: വിൽക്കുന്ന സമ്മാനങ്ങൾ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിലെ, എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
6: ബമ്പർ സമാനമായി 20 Kia 0 കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ഐജിയിലേക്ക് വിടാം.
1: ഓണോ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മെടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കാർ ബുക്ക് ചെയ്താ
1: ഇല്ല ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: അതല്ലാതെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്. തൂത്തെറിഞ്ഞാലും കാറ്റത്ത് വരുന്ന കുപ്പ പോലെ വീണ്ടും വീണ്ടും വരുന്നല്ലോ. ഡോണ്ട് യു ഹാവ് എനി മാനേഴ്സ്?
1: ദേവി എന്താ ഇത്?
0: നീ ചുമ്മാതിരി.
2: ഇപ്പോഴെങ്കിലും അവൾ ആരൊന്നും മനസ്സിലാക്കാൻ വേണ്ടില്ല. പത്ത് പേരുടെ മുന്നിൽ വെച്ച് നിന്റെ മുഖത്ത്
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
7: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
8: എന്താ ചേട്ടാ ഒരു വിഷമം?
9: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
8: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
10: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2643691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.